0: قد سلف إن الله كان غفورا رحيما.
1: ജസാക അല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇംറാൻ 93 മുതൽ സൂറത്തു നിസ 23 വരെയുള്ള വചനങ്ങളുടെ പാരായണം ചെയ്തത് അശ്ശേഖ് മുഹമ്മദ് അൽ അബ്ദുള്ള.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 22 അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73 വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു മാഇദ 78 മുതൽ 86 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. മധുരതരമായ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നായിഫ് അൽ ഫൈസൽ.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് 2026 ഒക്ടോബർ 11 ഞായർ. ഖുർആൻ കേൾക്കുന്ന ഓരോ നിമിഷവും അള്ളാഹുവിൻ്റെ കാരുണ്യം തേടുന്ന ഒരു യാത്രയാണ്. ആ അനുഗ്രഹീതമായ യാത്രയിൽ നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ പീസ് ഖുർആൻ റേഡിയോ വീണ്ടും എത്തിയിരിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തെൻസിയിൽ ലോക പ്രശസ്ത ഖാരിഉകളുടെ മനോഹരമായ ഖുർആൻ പാരായണമാണ് നാം കേൾക്കുന്നത്. ഇന്ന് അഷേഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ ഖുർആൻ പാരായണം കേൾക്കാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: الله لجمعهم على الهدى فلا تكونن من الجاهلين.
1: ജസാകും അല്ലാഹു ഖൈറ. പി എസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് അശ്ശേഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ ഖുർആൻ പാരായണം.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റുമെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറും ഒരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
0: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട് ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ

0: നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: കേൾക്കാം, പാരായണം ചെയ്യാം, മനഃപ്പാഠമാക്കാം. വിശുദ്ധ ഖുർആനിനെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ പ്രചോദനമേകുന്ന പീസ് ഖുർആൻ റേഡിയോയുടെ ഹിഫുദുൽ ഖുർആൻ സക്കീർ മൗലവി എടത്തനാട്ടുകരയുടെ നേതൃത്വത്തിൽ അടുത്ത വചനത്തിലേക്ക്. സൂറ സജദ, വചനം 5.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറ സജദയിലെ 4-ാമത്തെ ആയത്ത് വരെ നമ്മൾ ഹൃദിസ്ഥമാക്കി. അൽഹംദുലില്ലാ, ഇന്ന് 5-ാമത്തെ ആയത്താണ് നമ്മൾ ഹിഫ്ളാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആവർത്തിച്ച് കേട്ട് അത് പഠിച്ച് നമ്മുടേതാക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.

0: ഇൻഷാല്ലാ സൂറത്തു സജദയിലെ അഞ്ചാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ ഹൃദിസ്ഥമാക്കിയത്. അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരും ഓതുന്ന പഠിക്കുന്ന ഓരോ ആയത്തുകളിലെയും ഓരോ ഹർഫുകളിലെയും പ്രതിഫലം നമുക്ക് പൂർണ്ണമായും നൽകുമാറാകട്ടെ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സജദയിലെ അഞ്ചാമത്തെ വചനമാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നാം ഹൃദയസ്ഥമാക്കിയത്. അവതരണം സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫിൽ ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാകുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വിശുദ്ധ ഖുർആനിനെ ഒരധ്യാപകനിൽ നിന്ന് പഠിക്കാം. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറ ബക്കറയിലെ 209 മുതൽ 213 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

ما القارعة وما أدراك ما القارعة وما أدراك ما القارعة

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത്
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിലെ സൂറത്ത് മുദ്ദസിർ 32-ാമത്തെ ആയത്ത് മുതൽ 47-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗമാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം കേൾക്കുന്നത്.
4: വചനം 32. വാക്കർത്ഥം: കല്ല, അങ്ങനെയല്ല, വേണ്ട. വൽ ഖമർ, ചന്ദ്രൻ തന്നെയാണ്.
5: കല്ല വൽ ഖമർ,
4: അങ്ങനെ വേണ്ട, ചന്ദ്രൻ തന്നെയാണ് സത്യം. വചനം 33. വാക്കർത്ഥം: വല്ലൈലി, രാത്രിയും തന്നെയാണ്. ഇദ് അദ്ബറ, അത് പിന്നിട്ടു പോകുമ്പോൾ.
5: വല്ലൈലി ഇദ് അദ്ബറ,
4: രാത്രിയുമാണ് സത്യം, അത് പിന്നിട്ടു പോകുമ്പോൾ. വചനം 34. വാക്കർത്ഥം: വസ്സുബ്ഹി, പ്രഭാതവും തന്നെയാണ്. ഇദാ അസ്ഫർ, അത് പുലരുമ്പോൾ, പ്രകാശപ്പെട്ടാൽ.
5: വസ്സുബ്ഹി ഇദാ അസ്ഫർ,
4: പ്രഭാതവുമാണ് സത്യം, അത് പുലർന്ന് പ്രകാശിച്ചു വന്നാൽ. വചനം 35. വാക്കർത്ഥം: ഇന്നഹ, നിശ്ചയമായും അത്. ലഇഹ്ദ, ഒന്ന് തന്നെ, ഒരു കാര്യം തന്നെ. അൽ കുബർ, വലുതായതിൽ, വൻ കാര്യങ്ങളിൽ.
5: ഇന്നഹ ലഇഹ്ദൽ കുബർ,
4: നിശ്ചയമായും അത് നരകം വൻകാര്യങ്ങളിൽ ഒന്നുതന്നെ. വചനം 36. വാക്കർത്ഥം: നദീറൻ, താക്കീതു നൽകുന്നതായിട്ട്. താക്കീതെന്ന നിലയിൽ. ലിൽ ബഷരി, മനുഷ്യന്.
5: നദീറൻ ലിൽ ബഷർ,
4: മനുഷ്യന് ഒരു താക്കീത് എന്ന നിലയ്ക്ക്. വചനം 37. വാക്കർത്ഥം: ലിമൻ ഷാ, ഉദ്ദേശിച്ചവർക്ക്. മിങ്കും, നിങ്ങളിൽ നിന്ന്. അയ്യതഖദ്ദമ, മുന്നോട്ടു വരുവാൻ, മുന്തുവാൻ. ഔയതഅഖർ, അല്ലെങ്കിൽ പിന്നോട്ടു പോകാൻ, പിന്താൻ.
5: ലിമൻ ഷാ മിങ്കും അയ്യതഖദ്ദമ ഔയതഅഖർ,
4: അതായത് നിങ്ങളിൽ നിന്ന് മുന്നോക്കം വരുവാനോ പിന്നോക്കം പോകുവാനോ ഉദ്ദേശിച്ചവർക്ക്. വചനം 32 മുതൽ 37 വരെയുള്ളതിൻ്റെ വിശദീകരണം. സത്യയാഥാർത്ഥ്യങ്ങളുടെ നേരെ കൽപ്പിച്ചുകൂട്ടി ധിക്കാരം കൈക്കൊണ്ടവർക്ക് സഖർ എന്ന നരകശിക്ഷയാണുള്ളതെന്ന് 26-ാം വചനത്തിൽ അള്ളാഹു താക്കീതു നൽകി. തുടർന്നുള്ള വചനങ്ങളിൽ അതിൻ്റെ ഉഗ്രതയും ഗൗരവവും ചൂണ്ടിക്കാട്ടി. പിന്നീട് വിഷയത്തിൻ്റെ ഗൗരവം ഒന്നുകൂടി ഊന്നിപ്പറയുകയാണ്. ചന്ദ്രൻ, രാത്രി, പ്രഭാതം എന്നിവയുടെ പേരിൽ സത്യം ചെയ്തുകൊണ്ടുള്ള ആ പ്രസ്താവനയുടെ സാരം ഇങ്ങനെ സംഗ്രഹിക്കാം: അത് ആ സഖറാകുന്ന നരകം കേവലം അവഗണിച്ചു തള്ളാവുന്ന ഒരു കാര്യമല്ല, ഏറ്റവും വമ്പിച്ച ഒരു കാര്യമത്രയത്. ഇത് ഒരു വ്യക്തിക്കോ ചില വ്യക്തികൾക്കോ മാത്രമുള്ള ഒരു താക്കീതല്ല, മനുഷ്യവർഗത്തിനാകമാനമുള്ള താക്കീതാണിത്. അതെ, മുമ്പോട്ടു വന്ന് സത്യം സ്വീകരിക്കുവാൻ തയ്യാറാകുന്നവർക്കും സത്യത്തിൽ നിന്ന് പിന്നോക്കം പോയി ദുർമാർഗത്തിൽ പതിക്കുന്നവർക്കും താക്കീതാകുന്നു. വചനം 38. വാക്കർത്ഥം: കുല്ലു നഫ്സിൻ, എല്ലാ ദേഹവും
0: അഥവാ
4: ആത്മാവും ആളും, ബിമാ കസബത്ത്, അത് സമ്പാദിച്ചതിന് പ്രവർത്തിച്ചതിന് റഹീന, പണയമാണ്, പണയപ്പെട്ടതായിരിക്കും.
5: കുല്ലു നഫ്സിൻ ബിമാ കസബത്ത് റഹീന,
4: എല്ലാ ഓരോ ദേഹവും ആളും അത് സമ്പാദിച്ചു വച്ചതിന് പണയപ്പെട്ടതായിരിക്കും. വചനം 39. വാക്കർത്ഥം: ഇല്ല അസ്ഹാബ, ആൾക്കാരൊഴികെ, കൂട്ടരല്ലാതെ, അൽ യമീൻ, വലതുപക്ഷത്തിന്റെ,
5: ഇല്ല അസ്ഹാബൽ യമീൻ,
4: വലതുപക്ഷക്കാരൊഴികെ. വചനം 40. വാക്കർത്ഥം: ഫീ ജന്നാത്തിൻ, ചില സ്വർഗങ്ങളിൽ, യതസാഅലൂൻ, അവർ ചോദ്യം ചെയ്യും.
5: ഫീ ജന്നാത്തിൻ യതസാഅലൂൻ,
4: ചില സ്വർഗങ്ങളിലായിരിക്കും അവർ ചോദ്യം ചെയ്യും. വചനം 41. വാക്കർത്ഥം: അനിൽ മുജിരിമീൻ, കുറ്റവാളികളെപ്പറ്റി, കുറ്റവാളികളെക്കുറിച്ച്. വചനം 42. വാക്കർത്ഥം: മാസലക്കക്കും, നിങ്ങളെ പ്രവേശിപ്പിച്ചത് എന്താണ്, പ്രവേശിപ്പിച്ച കാരണം എന്താണ്? ഫീ സഖർ, സഖറിൽ, നരകത്തിൽ.
5: അനിൽ മുജ്രിമീൻ, മാ സലകക്കും ഫീ സഖർ,
4: നിങ്ങളെ സഖറിൽ പ്രവേശിപ്പിച്ചത് എന്താണ് എന്ന്. വചനം 38 മുതൽ 42 വരെയുള്ളതിൻ്റെ വിശദീകരണം: ഓരോ ആളും അവരവരുടെ കർമ്മങ്ങളാകുന്ന സമ്പാദ്യങ്ങൾക്ക് പണയമായിരിക്കും, അഥവാ സ്വന്തം കടമകളും ബാധ്യതകളും തീർത്തു കഴിഞ്ഞ സമ്പാദ്യങ്ങളാണുള്ളതെങ്കിൽ രക്ഷയുണ്ട്, ഇല്ലാത്ത പക്ഷം രക്ഷ കിട്ടുവാൻ മാർഗമില്ല. പക്ഷേ വലതുപക്ഷക്കാരാകുന്ന സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടമകളും ബാധ്യതകളുമെല്ലാം ഇഹത്തിൽ വെച്ച് നേരത്തെ നിറവേറ്റപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് അവർ കർമ്മങ്ങൾക്ക് പണയപ്പെട്ട് കഷ്ടപ്പെടേണ്ടി വരുന്നതല്ല. വലതുപക്ഷക്കാരെപ്പറ്റി സൂറത്തു വാഖിഅയിൽ അള്ളാഹു വിവരിച്ചിട്ടുണ്ട്. അവർക്ക് സഖറിനെ ഭയപ്പെടേണ്ടതുമില്ല, സ്വർഗമായിരിക്കും അവരുടെ സങ്കേതം. അവിടെ വച്ച് ചിലപ്പോൾ അവർ സഖറിൻ്റെ അവകാശികളായി തീർന്ന കുറ്റവാളികളെക്കുറിച്ച് അന്വേഷണം നടത്തും. നിങ്ങൾ ഈ ശിക്ഷയ്ക്ക് വിധേയരാകുവാൻ കാരണമെന്താണെന്ന് അവരോട് ചോദിക്കും. അതിന് നരകക്കാർ നൽകുന്ന മറുപടി നോക്കുക. വചനം 43. വാക്കർത്ഥം: ഖാലു, അവർ പറയും, ലം നക്കു, ഞങ്ങളായിരുന്നില്ല, ആയില്ല, മിനൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ.
5: ഖാലു ലം നക്കു മിനൽ മുസല്ലീൻ,
4: അവർ മറുപടി പറയും, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിരുന്നില്ല. വചനം 44. വാക്കർത്ഥം: വലം നക്കു, ഞങ്ങളായിരുന്നുമില്ല, നുത്വഈമു, ഭക്ഷണം കൊടുക്കുക, അൽ മിസ്കീന, സാധുവിന്, പാവപ്പെട്ടവന്.
5: വലം നക്കു നുത്വഈമുൽ മിസ്കീൻ,
4: ഞങ്ങൾ സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നതുമില്ല. വചനം 45. വാക്കർത്ഥം: വക്കുന്നാ നഖൂദു, ഞങ്ങൾ മുഴുകുകയും ചെയ്തിരുന്നു, തോന്നിയ വാസത്തിൽ മുഴുകുകയും ചെയ്തിരുന്നു. മഅൽ ഖായിദീൻ, മുഴുകുന്നവരോടൊപ്പം.
5: വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ,
4: തോന്നിയ വാസത്തിൽ മുഴുകിയിരുന്നവരോടൊപ്പം ഞങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. വചനം 46. വാക്കർത്ഥം: വകുന്നാ നുകദ്ദിബു, ഞങ്ങൾ വ്യാജമാക്കുകയും ചെയ്തിരുന്നു. ബിയോമിദ്ദീൻ, പ്രതിഫലത്തിൻ്റെ ദിവസത്തെ, നടപടി എടുക്കുന്ന ദിവസത്തെ. പ്രതിഫല നടപടിയുടെ ദിവസത്തെ ഞങ്ങൾ വ്യാജമാക്കുകയും ചെയ്തിരുന്നു. വചനം 47. വാക്കർത്ഥം: ഹത്ത അത്താന, ഞങ്ങൾക്ക് വരുന്നതുവരെ. അങ്ങനെ ഞങ്ങൾക്ക് വന്നു. അൽ യഖീൻ, ആ ഉറപ്പ്, ദൃഢമായ കാര്യം അഥവാ മരണം.
5: ഹത്ത അത്താന അൽ യഖീൻ,
4: അങ്ങനെ മരണമാകുന്ന ആ ഉറപ്പ് ഞങ്ങൾക്ക് വന്നെത്തി. വചനം 43 മുതൽ 47 വരെയുള്ളതിൻ്റെ വിശദീകരണം: മരണം വരെയും ഇതായിരുന്നു ഞങ്ങളുടെ നില. അതുകൊണ്ടാണ് ഞങ്ങൾ നരകശിക്ഷയ്ക്ക് വിധേയരായത് എന്ന് സാരം. എല്ലാ സംശയങ്ങൾക്കും വിരാമമിടുന്നതും ആർക്കും യാതൊരു സംശയമില്ലാത്തതുമായ കാര്യമാണല്ലോ മരണം. അതാണിവിടെ ഉറപ്പായ കാര്യം. അൽ യഖീൻ എന്ന് മരണത്തെ ഉദ്ദേശിച്ചു പറഞ്ഞത്. സത്യവിശ്വാസത്തിൻ്റെ അനിവാര്യ ഫലവും സത്യവിശ്വാസികളുടെ സൽക്കർമ്മങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതുമാണ് നമസ്കാരം. അതിൻ്റെ അടുത്ത സ്ഥാനം സാധുക്കളുടെ വിശപ്പടക്കുന്നതിനുമാണ്. ഈ രണ്ട് കാര്യവും ഉപേക്ഷ വരുത്തുന്നവൻ യഥാർത്ഥ വിശ്വാസിയായിരിക്കുകയില്ല. അതുകൊണ്ടാണ് ഇത് രണ്ടും ഇവിടെ മറ്റു പലയിടത്തുമെന്ന പോലെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ സന്ദേശങ്ങൾ, പ്രവാചക പ്രഭുവിൻ്റെ അധ്യാപനങ്ങൾ ആദിയായവയുടെ നേരെ പുച്ഛഭാവവും
0: അവഹേളന നയവും
4: സ്വീകരിക്കുക, അവർക്കെതിരെ അപവാദങ്ങൾ പുറപ്പെടുവിക്കുക, പ്രകോപന നടപടികൾ കൈക്കൊള്ളുക ഇത്യാദി ദുസ്സമ്പ്രദായക്കാരോട് സഹകരിച്ചും പങ്കുചേർന്നും കൊണ്ടിരിക്കുക, ഇതൊക്കെ സത്യനിഷേധത്തിൻ്റെ പ്രത്യക്ഷ ലക്ഷണങ്ങളത്രേ. എല്ലാറ്റിനും അടിസ്ഥാനമായി നിലകൊള്ളുന്നത് മരണാനന്തര ജീവിതത്തിൻ്റെയും പരലോക രക്ഷാശിക്ഷകളുടെയും നിഷേധവുമാകുന്നു. മരണം വരെ ഈ നില തുടർന്നു പോന്നവർക്കുണ്ടോ പിന്നെ വല്ല രക്ഷാമാർഗവും?
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിലെ സൂറത്ത് മുദ്ദസ്സിറിലെ 32-ാമത്തെ ആയത്ത് മുതൽ 47-ാമത്തെ ആയത്ത് വരെയാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം കേട്ടത്.
1: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്. നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
6: ലോകപ്രശസ്തരായ ഖാരിയുകളുടെ ശബ്ദത്തിൽ പരിശുദ്ധ ഖുർആൻ ജുസ് അടിസ്ഥാനമാക്കി ശ്രോതാക്കളെ പഠിക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ ഖതമുൽ ഖുർആൻ. പാരായണം ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.

0: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്താവുകൾ. വോയിസ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പീസ് ഖുർആൻ റേഡിയോ തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. അത്തഹ്സീൻ, സൂറ ബക്രയിലെ 164-ാമത്തെ വചനം. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 163 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞു. ഇന്ന് ഇൻഷാല്ലാ 164-ാമത്തെ ആയത്ത് മാത്രമാണ് പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, പാരായണത്തിൽ വരാറുള്ള അബദ്ധങ്ങൾ, ഇതൊക്കെയാണ് അൽഹംദുലില്ലാഹ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാല്ലാ 164-ാമത്തെ ആയത്ത്.

ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന ഫീ ഖൽഖി സമാവാതി, ഇന്ന നൂൻ ശബ്ദമുണ്ട്, മണിക്കണം. ഫീ ഖൽഖി സമാവാത്, ഫീ ഖൽഖി ഖ, തൊണ്ടയുടെ മുകൾ ഭാഗമാണ് മഖ്റജ്, ഖ. ഖൽഖി ഖാഫ്, ഖൽഖി എന്നുള്ളത് ഹൽക്കി എന്നാവരുത്, വളരെയധികം അർത്ഥമാറ്റം സംഭവിക്കുന്ന ഒരു വാക്കായിട്ട് മാറും. അതുകൊണ്ട് ഖ, ഖൽഖി ഖാവും ഖാഫും പ്രത്യേകം ശ്രദ്ധിക്കണം. ഖൽഖി സമാവാതി വൽ അർദി, വൽ അർദി അല്ല, വൽ അർദി, വഖ്തിലാഫി വഖ്, വഖ്തിലാഫി ലൈലി വൻ നഹാർ, നൂൻ ശദ്ദ് മണിക്കണം. വൻ നഹാരി വൽ ഫുൽകില്ലതി, വൽ ഫുൽകില്ലതി തജിരി, തജിരി ജീമിനെ കൽക്കല ചെയ്യണം, ശരിക്കും കേൾക്കണം. തജിരി, തജിരി ഫിൽ ബഹ്രി, ഫിൽ ബഹ്രി, ഫിൽ ബഹർ എന്നല്ല, ഫിൽ ബഹ്, തൊണ്ടയുടെ മധ്യഭാഗം മഖ്റജ്. അതുപോലെ ബഹ്രി, റായിനെ തർഖീഖ് ചെയ്യണം, നേർപ്പിച്ച് കൊണ്ട് ഉച്ചരിക്കണം, ബഹ്രി എന്നല്ല. ഫിൽ ബഹ്രി ബിമാ യൻഫഉ, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. യൻഫഉ, ഇഖ്ഫാഉം ബിഗുന്ന, യൻഫഉ നാസ, നൂൻ ശദ്ദുണ്ട്, മണിക്കണം. വമാ അൻസല, ഇവിടെ വമാ അൻസല മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, അതുകൊണ്ട് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. വമാ അൻസൽ, ഇനി അൻസല നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാഉം ബിഗുന്ന. അൻസല, അൻസലല്ലാഹു മിനസ്സമാഇ, മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം, മദ് മുത്തസിൽ വാജിബാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ഹംസ ഒരേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. മിനസ്സമാഇ, മിൻ മാഇൻ, മിൻ സുക്കൂനുള്ള നൂന് ശേഷം മീമ്, നൂനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിമ്മ, അതുപോലെ തന്നെ മാഇൻ, ഇവിടെയും മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മാഇൻ ഫഅഹ്യ, മാഇൻ, ഇൻ തൻവീന് ശേഷം ഫ, ഇഖ്ഫാഉം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കേണ്ടതാണ് ഇവിടെ. മാഇൻ ഫഅഹ്യ ബിഹിൽ, ഫഅഹ്യ, ഫഅഹ്യ ബിഹിൽ അർദ, ബിഹിൽ അർദ അല്ല, ബിഹിൽ അർദ, അർദ ദാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ നാവിൻ്റെ അരുനീളത്തിൽ തട്ടിക്കൊണ്ട് ഉച്ചരിക്കണം. ദാദ് ഇസ്തിഇലാഇൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് അർദ, അർദ. ബഅദ മൗതിഹാ, ബഅദ മൗ

മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ദ, പിന്നെ ബ എന്ന അക്ഷരത്തിൽ ഷദ്ദുണ്ട്, അതാണ് മദ് ലാസിം, നിർബന്ധമായിട്ട് നീട്ടണം, അനിവാര്യമായിട്ട് നീട്ടേണ്ട മദ്ദാണ്. അതുപോലെ തന്നെ ദാബത്ത് കെലിമത്താണ് ഒരു വേർഡാണ്, മുസക്കൽ, ബ എന്ന അക്ഷരത്തിൽ ഷദ്ദുണ്ട്, അതാണ് മദ് ലാസിം കെലിമി മുസക്കൽ. അപ്പോൾ ഇവിടെ 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദർ നിർബന്ധമായിട്ടും അനിവാര്യമായിട്ടും നീട്ടേണ്ട മദ്ദാണത്. തെൻവീനു ശേഷം വ വന്നാൽ തെൻവീനിന് വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന ദബതിയൂവതസ്രീഫി വതസ്രീഫി സ്വാദാണ് വതസ്രീഫിർ റിയാഹി വതസ്രീഫിർ റിയാഹി വസ്സഹാബിൽ മുസഖരി മുസഖരി ബൈനസ്സമാഇ. മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നീട്ടണം. സമാഇ 4, 5 ഹർക്കത്തിൻ്റെ ഖദറിൽ. വൽ അർദ് لآيات والأرض والأرض لآيات لقوم يعقلون لقوم تنوين ششم يعقلون يا تنوين يا അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന لقوم يعقلون. ഇങ്ങനെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: ബാരക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 164-ാമത്തെ വചനമാണ് ഇന്ന് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ചയായും.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധ

സ്വീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 551-ൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദിയാണ് നമുക്ക് വേണ്ടി പാരായണം നിർവഹിക്കുന്നത്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസഹഫിലെ പേജ് നമ്പർ 551 ഏതാനും വചനങ്ങളാണ് ഇന്ന് നാം പാരായണം ചെയ്ത് കേട്ടത്.
1: ലക്ഷക്കണക്കിന് വിശ്വാസികളോടൊപ്പം അള്ളാഹുവിന്റെ വചനങ്ങൾ ശ്രവിക്കുന്ന ആത്മീയ അനുഭവത്തിലേക്ക് സ്വാഗതം. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ലുക്മാനിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി. ഇനി മക്കയിലെ മഗരിബ് നമസ്കാരത്തിലേക്ക്.

0: فحدث.
1: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗരിബ് നമസ്കാരത്തിൽ സൂറ ലൈൽ, സൂറ ദുഹ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് ബന്ദർ ബലീല.
2: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.
5: قل من حرم زينة الله التي أخرج لعباده والطيبات من الرزق قل هي

عوجا ويبغونها عوجا وهم بالآخرة كافرون وبينهما حجاب وعلى

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ ആറാഫിലെ 32 മുതൽ 46 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുൽ മുത്തലിബ് ബിൻ അങ്കോർ.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തെൻസിയിൽ ലോക പ്രശസ്ത ഖാരിഉകളുടെ ഹൃദ്യമായ വിശുദ്ധ ഖുർആൻ പാരായണം. ഇന്ന് അശ്ശേഖ് അബ്ദുല്ല അവാദ് അൽ ജുഹനിയുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് നാം കേൾക്കുന്നത്.
7: أعوذ بالله من الشيطان الرجيم

മാഷാ അല്ലാ, ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമിൽ നാം കേട്ടത് അഷേഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ വിശുദ്ധ ഖുർആൻ പാരായണം.

പീസ് ഖുർആൻ റേഡിയോയിൽ ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ ജുസ് പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.

وقذف في قلوبهم الرعب فريقا تقتلون وتأسرون فريقا وأورثكم

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ ജുസ്, പാരായണം ചെയ്തത് ശൈഖ് മിഷാരി റാഷിദ് അൽ അഫാസി.

അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൌണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുകൊതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി. നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൌണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കുക.

0: ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതായത്
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
2: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു

മാഷ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ, ഏറെ ഹൃദ്യമായ ഖുർആൻ പാരായണവുമായി നാം കേട്ടത് തൻസീൽ പ്രോഗ്രാം. പാരായണം ചെയ്തത് അഷേഖ് അഹമ്മദ് നുഫൈസ്.

ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠനസമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി

0: രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം. രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: പരിശുദ്ധ ഖുർആനിന്റെ 29 അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41 വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29 അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 557-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം നിർവഹിക്കുന്നത് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കുമുല്ലാഹു ഖൈറ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 557-ാമത്തെ പേജാണ് പാരായണം ചെയ്തത്. പാരായണം നിർവഹിച്ചത് സഅദ് അൽഗാമിദി.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: സൂറത്തുൽ ജിന്ന് മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
2: ബിസ്മില്ലാ

0: കേൾക്കാം, പാരായണം ചെയ്യാം, മനഃപ്പാഠമാക്കാം. വിശുദ്ധ ഖുർആനിനെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ പ്രചോദനമേകുന്ന പീസ് ഖുർആൻ റേഡിയോയുടെ ഹിഫുദുൽ ഖുർആൻ സക്കീർ മൗലവി എടത്തനാട്ടുകരയുടെ നേതൃത്വത്തിൽ അടുത്ത വചനത്തിലേക്ക്. സൂറ സജദ, വചനം 5.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യബൻ മുബാറക്കൻ ഫി. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറ സജദയിലെ 4-ാമത്തെ ആയത്ത് വരെ നമ്മൾ ഹൃദിസ്ഥമാക്കി. അൽഹംദുലില്ലാ, ഇന്ന് 5-ാമത്തെ ആയത്താണ് നമ്മൾ ഹിഫ്ളാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആവർത്തിച്ച് കേട്ട് അത് പഠിച്ച് നമ്മുടേതാക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.

0: ഇൻഷാല്ലാ സൂറത്തു സജദയിലെ അഞ്ചാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ ഹൃദിസ്ഥമാക്കിയത്. അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരും ഓതുന്ന പഠിക്കുന്ന ഓരോ
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോക പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണമാണ് നാം കേൾക്കുന്നത്. ഇന്ന് അഷേഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ ഖുർആൻ പാരായണം കേൾക്കാം.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: الله لجمعهم على الهدى فلا تكونن من الجاهلين.
1: ജസാകും അല്ലാഹു ഖൈറ. പി എസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് അശ്ശേഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ ഖുർആൻ പാരായണം.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
3: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹസീൻ. സൂറ ബക്കറയിലെ 165-166 വചനങ്ങളിലേക്ക്. അവതരണം ഹാഫിൽ അബ്ദുഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബക്കറയിലെ 164 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാഅല്ലാ 165-166 ആയത്തുകളാണ് ഇന്ന് എടുക്കുന്നത്.

0: رأوا العذاب وتقطعت بهم الأسباب.
1: പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങൾ ശ്രദ്ധിക്കുക. വമിനന്നാസി, നൂൻ ശദ്ദ് മണിക്കണം. മയ്യത്തഖിദു, സാക്കിനാ നൂന് ശേഷം യാ, നൂനിനെ യാഇലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മയ്യത്തഖിദു, മയ്യത്തഖിദു മിൻ ദൂനില്ല, മിൻ ദു, സാക്കിനാ നൂന് ശേഷം ദാൽ, ഇഖ്ഫാ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മിൻ ദൂനില്ല. എന്താദൻ, ഇവിടെയും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. എന്താദൻ യുഹിബ്ബൂനഹും, തൻവീനു ശേഷം യാ, ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ യാഇലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. എന്താദൻ യുഹിബ്ബൂനഹും, ഇവിടെ യുഹിബ്ബൂനഹും, യുഹി ഹ, അതിൻ്റെ മഖ്റജ് അഥവാ അക്ഷരം വരുന്ന സ്ഥലം തൊണ്ടയുടെ മധ്യഭാഗമാണ്. തെറ്റാതെ കൃത്യമായിട്ട് പാരായണം ചെയ്യണം. യുഹിബ്ബൂനഹും അല്ല യുഹൈ. യുഹിബ്ബൂനഹും കഹുബില്ലാഹ്, ഇവിടെയൊക്കെ അങ്ങനെ തന്നെ കഹുബില്ലാഹ്, തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. വല്ലദീന ആമനു, വല്ലസീന അല്ല വല്ലദീന, ആമനു അശദ്ദു, മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷം ഹംസ, അടുത്ത പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഹുബ്ബൻ ഹ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഹുബ്ബൻ ലില്ലാഹ്, തൻവീന് ശേഷം ലാമു വന്നാൽ ഇത് ഖാംബിലാകുന്ന, അവിടെ മണിക്കാതെ കൂട്ടിലേപ്പിക്കാണ് വേണ്ടത്. ഹുബ്ബൻ ലില്ലാഹ്, ഇങ്ങനെ. ولو يرى الذين ظلموا, ولو يرى الذين ظلموا, ظلموا എന്നല്ല പറയേണ്ടത്, ظ ظ, ظلموا إذ, ഇവിടെയും മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. إذ يرون العذاب, إذ يرون العذاب, عذاب അല്ല عذاب. മണിക്കണം. നിർത്തുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിലാണ് നീട്ടി നിർത്തേണ്ടത്. ജമീഅല്ലാഹ, നൂന് ശദ്ദ് മണിക്കണം. ഷദീദുൽ അദാബ്, ഷദീദുൽ അയിന് തൊണ്ടയുടെ മധ്യഭാഗം. അസാബ് എന്ന് അല്ല പറയേണ്ടത്, ഷദീദുൽ അസാബ് അല്ല, ഷദീദുൽ അദാബ്. അടുത്ത ആയത്ത്, ഇസ് തബറ അല്ലദീന തുബിഉ, ഇസ് തബറ, ഈ പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇസ് തബറ ഇസ്തബറ എന്ന് ഓതരുത്, ഇസ്തബറ അല്ലദീന, ഹംസ എല്ലാം ഉച്ചാരണത്തിൽ കൃത്യമായിട്ട് കൊണ്ടുവരണം. ഇസ്തബറ അല്ലദീന തുബിഉ, തഅന് ഷദ്ദ് ദമ്മാണ്. ഇസ്തബറ അല്ലദീന തബിഉ എന്ന് അല്ല ഓതേണ്ടത്, ഇസ്തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ. അടുത്തത് മിനല്ലദീന തഅന് ഷദ്ദ് ഫതഹാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇസ്തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ, ഇങ്ങനെ. ഇവിടെ രണ്ട് ഇത്തബഉ എന്നുള്ള പദത്തിൽ അയിന് പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഹംസയായി പോവരുത്. മിനല്ലദീന തബഉ വറഉൽ അദാബ, ഇവിടെയും വളരെയധികം ശ്രദ്ധിക്കണം. വറഅവു, വറഅവു, വാവിന് ദമ്മുണ്ട്, സുക്കൂനല്ല. വറഅവു എന്നല്ല, വറഉൽ അദാബ എന്നല്ല, വറഅവുൽ, വവീവു, വറഅവുൽ അദാബ്. ഐന് ദാല് എല്ലാം കൃത്യമായ മഖ്റജിൽ നിന്നും ഉച്ചരിക്കണം. ورأوا العذاب وتقطعت وتقطع وتقطعت വളരെയധികം ശ്രദ്ധിക്കണം. ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കാണ് മഖ്റജ്. അതുപോലെ ത ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന സിഫത്ത് കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമാണ് ത എന്നതിൻ്റെ ആ ഒരു ശബ്ദം ശരിയാവുകയുള്ളൂ. വതഖത്ത വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ് ബിഹിമുൽ അസ്ബാബ്. അവസാനത്തിൽ അസ്ബാബ് ബാഇനെ കൃത്യമായിട്ട് കേൾക്കണം. ഖൽഖലയുടെ അക്ഷരമാണ്. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 165, 166 ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 165, 166 വചനങ്ങളാണ് ഇന്ന് നമ്മെ പഠിപ്പിച്ചത്, അവതരിപ്പിച്ചത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.

0: വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഉസ്സി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: അൽ ഖാരിഅ മൽ

القارعة ما القارعة وما أدراك ما القارعة وما

القارعة ما القارعة وما أدراك ما القارعة.

فهو في عيشة راضية، فهو في عيشة راضية. وأما من خفت موازينه، وأما

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ഖാരിഅയുടെ പാരായണമാണ് നാം കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അഷെയ്ഖ് ഇബ്രാഹിം അൽ ജബ്രീൻ.
1: മകൻ മാതാവിന് വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഒരു അധ്യാപകനിൽ നിന്ന് വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറ ബക്കറയിലെ 203 മുതൽ 208 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ്ഷേഖ് ഖലീഫ അത്തുനേജി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 203 മുതൽ 208 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് ഖലീഫ അത്തുനേജി.
1: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഒരു വചനം, ഒരു സന്ദേശം, ഒരു ചിന്ത, അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകാം. വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ഹൃദയങ്ങളിൽ അറിവിൻ്റെയും വിശ്വാസത്തിൻ്റെയും വസന്തം തീർക്കുന്നു പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തം. സൂറ സാഫാത്തിലെ 174-175 വചനങ്ങൾ വിശദീകരിക്കുന്നു. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഫതവല്ല അൻഹും ഹത്താ ഹീൻ. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 174-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. ഫതവല്ല, ആകയാൽ തിരിഞ്ഞുകളയുക, അൻഹും അവരിൽ നിന്ന്, അതല്ലെങ്കിൽ അവരെ വിട്ട്. നബിയെ, അതിനാൽ ഒരു കുറഞ്ഞ സമയം വരേക്കും നീ അവരിൽ നിന്ന് തിരിഞ്ഞുകളയുക. ഇതാണ് വചനത്തിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളുടെ കാര്യത്തിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിക്കേണ്ട നിലപാടാണ് പ്രവാചകനോട് നിർദ്ദേശിക്കുന്നത്. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, ഇസ്ബിർ അലാ അദാഹും ലഖ്, അവരുടെ പ്രയാസത്തിൽ ഉപദ്രവത്തിൽ താങ്കൾ ക്ഷമിച്ചേക്കുക. വൻതളിർ ഇലാ വഖ്തിൻ മുഅജ്ജൽ, ഒരു നിശ്ചിതമായ അവധി വരെ താങ്കൾ ഇട നൽകുക. ഫഇന്ന സനജ്അലു ലക്കൽ ആഖിബതു വന്നസ്റതു വല്ലഫ്റു, തീർച്ചയായും നല്ല പര്യവസാനവും വിജയവും താങ്കൾക്ക് നാം നൽകും. വലിഹാദ ഖാല ബഅദുഹും ഗയ്യൻ ദാരിക ഇലാ യൗമിൽ യൗമി ബദരിൻ വമാ ബഅദഹ അയ്ദൻ ഫീ മഅനാഹ. ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു കുറഞ്ഞ സമയം വരെ അവധി നൽകുക എന്ന് പറഞ്ഞത് ബദർ യുദ്ധത്തെ ഉദ്ദേശിച്ചാണെന്ന് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു. അല്ലാമ സഅദി റഹ്മുള്ള പറയുന്നു, സും അമറ റസൂലഹു ബിൽ ഇഅറാദി അമ്മൻ ആനദു, തന്നോട് ധിക്കാരം കാണിക്കുന്നവരോട് തിരിഞ്ഞുകളയാൻ, അവരെ അവഗണിക്കുവാൻ അള്ളാഹു തൻ്റെ റസൂലിനോട് കൽപ്പിക്കുന്നു. വലം യഖുബലു അൽ ഹഖ്, സത്യം സ്വീകരിക്കാത്ത ധിക്കാര സമീപനം സ്വീകരിക്കുന്നവരോട് അവരുടെ കാര്യത്തിൽ അവഗണന കാണിക്കാൻ, അവരെ വിട്ടുകളയാൻ അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുന്നു. വഅന്നഹു മാ ബഖിയ ഇല്ലാ ഇൻതിളാറു മാ യുഹില്ലു ബിഹിം മിനൽ അദാബ്, അവർക്ക് ശിക്ഷ ഇറങ്ങുന്നതുവരെ, ശിക്ഷ വരുന്നതുവരെ അല്പസമയം സാവകാശം കാണിക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നു. ഉസൈമി റഹ്മുള്ള പറയുന്നു, അൽ ഖിതാബു ലിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ താങ്കൾ വിട്ടുകളയുക, തിരിഞ്ഞു കളയുക എന്ന് പറയുന്നത് പ്രവാചകനോടാകുന്നു. അൻഹും, അവരെക്കുറിച്ച്, അവരുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞത് അദ്ദമീറു യഊദു അല അഹ്ലി മക്ക, മക്കക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ തിരിഞ്ഞു കളയുന്ന പറയുന്നതിൻ്റെ ഉദ്ദേശ്യം അഅരിദ് അൻ കുഫാരി മക്ക, മക്കയിലെ സത്യനിഷേധികളുടെ കാര്യത്തിൽ താങ്കൾ അവരെ വിട്ടേക്കുക. ഹത്താ ഹീൻ, യഅനി ഹത്താ ഹീനിൻ ഗൈരി മുബീനിൻ, വ്യക്തമല്ലാത്ത എന്ന് പറഞ്ഞാൽ നിർണിതമല്ലാത്ത ഒരു കുറഞ്ഞ സമയം വരെ താങ്കൾ അവരെ വിട്ടേക്കുക. ലാക്കിൻ ഇൽമുഹു ഇൻദല്ലാഹി അസ്സ വജൽ, ആ ഹീൻ എന്നത് ഏത് സമയമാണ് ഉദ്ദേശിക്കുന്നതെന്ന് അള്ളാഹുവിനെ അറിയൂ. മാത്രമല്ല തഹദീദുൻ ഹാ ഉലാ ഇൽ മുഖദ്ദിബീൻ, ഈ നിഷേധികൾക്കുള്ള ഒരു കടുത്ത ഭീഷണിയാകുന്നു ഇത്. ലിർ റസൂലി അലൈഹിസ്സലാത്തു വസ്സലാം, പ്രവാചകനെ നിഷേധിക്കുന്നവർക്കുള്ള. വ അന്ന തുഗിയാനഹും ലൻ യദൂമു ലിഖൗലിഹി ഹത്താ ഹീൻ, ഒരു കുറഞ്ഞ അവധി വരെ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ഈ നിഷേധം ദീർഘകാലം നീണ്ടു നിൽക്കുകയില്ല. ഫസയൻതഹി ഹാദ തുഗിയാൻ, ഈ അതിരു കവിയൽ ഇത് ശേഷം അവസാനിക്കും. ഇമ്മാ അലാ യദിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നുകിൽ പ്രവാചകന്റെ കൈകളാൽ അത് സംഭവിക്കും. ഹീന യുഅ്മറു ബിൽ ഖിതാൽ, പ്രവാചകനോട് യുദ്ധം ചെയ്യാൻ കൽപ്പിക്കുന്നതോടുകൂടി. വ ഇമ്മാ ബിൽ മൗത്തി, അതല്ലെങ്കിൽ അവരുടെ മരണത്തോടുകൂടി. ബി തഖദീരില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ നിർണിതമായ കണക്ക് പ്രകാരം, അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അവർക്ക് സംഭവിക്കുന്ന മരണത്തോടുകൂടി അത് അവസാനിക്കും എന്നർത്ഥം. ഫഹും ലാ ബുദ്ദ അൻ യൻതഹി അംറഹും വലാ യുംകിനു അൻ യസ്തമിറ തുഗിയാനഹും, അവരുടെ ഈ ധിക്കാര സമീപനം, ഈ അതിരുകവിയൽ അവർക്ക് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അനിവാര്യമായും അതിനൊരു അറുതി സംഭവിക്കുക തന്നെ ചെയ്യും. മറ്റൊന്ന് തസ്ലിയത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് പ്രവാചകനെ ആശ്വസിപ്പിക്കലാകുന്നു. ഹൈസു അഖ്ബറ അന്ന അദാഹും സയൻതഹി അംറഹു ബഅദഹീൻ, ഇവരുടെ ഈ ഉപദ്രവം, ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഉപദ്രവം അധികം താമസിയാതെ അവസാനിക്കും, അതിന് അറുതി വരും എന്ന് അള്ളാഹു പ്രവാചകൻ തിരുമേനിയെ സമാശ്വസിപ്പിക്കുകയാകുന്നു ചെയ്യുന്നത്. ഇമാം തബരി റഹ്മത്തുള്ള പറയുന്നു, ഫഅരിദ് അൻഹും ഇലാ ഹീനിൻ വഖ്തലഫ അഹ്ലു തഅ്വീൽ ഫീ ഹാദൽ ഹീൻ, ഒരു കുറഞ്ഞ സമയം വരെ അവരെ താങ്കൾ വിട്ടേക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഈ ഹീൻ എന്നത് വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. ഫഖാല ബഅദുഹും, ചിലർ പറഞ്ഞു, മഅനാഹു ഇലൽ മൗത്ത്, മരണം വരെ എന്നതാണ് ഉദ്ദേശിക്കുന്നതെന്ന്. വഖാല സുദ്ദി റഹ്മഹുല്ലാ ഹത്ത യൗമ ബദർ, ബദർ യുദ്ധം വരെയാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. വഖാല ആഖറൂൻ മഅനാ ദാലിക ഇലാ യൗമിൽ ഖിയാമ, കുറഞ്ഞ സമയം വരെ അവരെ വിട്ടേക്കുക എന്ന് പറഞ്ഞത് ഖിയാമത്ത് നാൾ വരെ എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടും ഉണ്ട്. വഹാദൽ ഖൗലു അല്ലദീ ഖാലഹു സുദ്ദി അഷ്ബഹു ബിമാ ദല്ല അലൈഹി ളാഹിറു തൻസീൽ വദാലിക അന്നല്ലാഹ തവഅദഹും ബിൽ അദാബി അല്ലദീ കാനു യസ്തഅജിലൂൻ, ഇമാം സുദ്ദി റഹ്മഹുല്ലയുടെ ആ അഭിപ്രായത്തോടാണ് കൂടുതൽ ഇവിടെ തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് കാണുന്നത്. അള്ളാഹുവിൻ്റെ വചനം, അഫബി അദാബിനാ യസ്തഅജിലൂൻ, നമ്മളുടെ ശിക്ഷയ്ക്ക് വേണ്ടി അവർ ധൃതിപ്പെട്ട് ആവശ്യപ്പെടുകയാണോ. അമറ നബിയഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുഅരിദ അലൈഹിം ഇലാ മജീഇ ഹീനിഹി, ആ കുറഞ്ഞ സമയം വരെ അവഗണിക്കാൻ അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുന്നു. ഫതഅ്വീലുൽ കലാം ഫതവല്ല അൻഹും യാ മുഹമ്മദ് ഇലാ ഹീൻ മജീഇ അദാബിനാ വനുസൂലിഹി ബിഹിം, നമ്മുടെ ശിക്ഷ വരുന്നതുവരെ കുറഞ്ഞ സമയത്തേക്ക് താങ്കൾ ഇട നൽകുക, ക്ഷമിച്ചേക്കുക എന്നതാണ് അതിൻ്റെ വ്യാഖ്യാനമെന്ന് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. തുടർന്ന് 175-ാമത്തെ വചനം, വഅബ്സിറുഹും ഫസൗഫ യുബ്സിറൂൻ, വഅബ്സിറുഹും, അവരെ കാണുകയും അഥവാ കണ്ടറിയുകയും ചെയ്യുക. ഫസൗഫ എന്നാൽ വഴിയെ, യുബ്സിറൂൻ അവർ കാണും അല്ലെങ്കിൽ കണ്ടറിയും, അവരെക്കുറിച്ച് നീ കണ്ടറിയുകയും ചെയ്യുക. അവർ വഴിയെ കണ്ടറിയുന്നതാണ്. എന്താണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് താങ്കൾ നോക്കിയിരുന്ന് കാണുക, കാത്തിരുന്ന് കാണുക, അവരും അത് അനുഭവിച്ചറിയുന്നതാണ് എന്നർത്ഥം. ഇമാം ഇബ്നു കസീർ റഹ്മല്ലാഹു പറയുന്നു, അൻലിറുഹും, താങ്കൾ അവർക്ക് സാവകാശം നൽകുക, വർത്തഖിബ്, താങ്കൾ കാത്തിരിക്കുക, നിരീക്ഷിക്കുക, മാദാ യുഹില്ലു ബിഹിം മിനൽ അദാബി വൻ നികാലി അലാ മുഖാലഫതിക്, താങ്കളോട് എതിർ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എന്തു ശിക്ഷയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്, വത്തഖിദീബിക്, താങ്കളെ നിഷേധിക്കുന്നവർക്കും, വലിഹാദാ ഖാല അലാ വജ്ഹി തഹദീദി വൽ വഈദി, അതാണ് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അള്ളാഹു പറഞ്ഞത്, ഫസൗഫ യുബ്സിറൂൻ, ശേഷം അവരും കണ്ടറിയും. സഅദ് റഹ്മല്ലാഹു പറയുന്നു, മൻ യുഹില്ലു ബിഹി അന്നികാലു ഫഇന്നഹു സയുഹില്ലു ബിഹിം, അവർക്ക് സംഭവിക്കാൻ പോകുന്ന ആ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഖതാദ റഹ്മല്ലാഹുവിന്റെ വാക്യമായി ഇമാം തബരി എടുത്തുധരിക്കുന്നു, കാഴ്ച അവർക്ക് ഉപകാരപ്പെടാത്ത ആ സമയത്ത്. ഇബ്നു സയ്യിദ് റഹ്മല്ലാഹു പറയുന്നു, അൻലിറുഹും ഫസൗഫ യുബ്സിറൂന യൗമൽ ഖിയാമ മാ സ്വനഉ മിൻ അംരില്ലാ വകുഫ്രിഹിം ബില്ലാ വറസൂലിഹി വകിതാബിഹി, അള്ളാഹുവിൻ്റെ റസൂലിനെ ധിക്കരിച്ചത് കാരണം, നിഷേധിച്ചത് കാരണം, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ നിഷേധിച്ചത് കാരണം എന്താണ് സംഭവിക്കുക എന്ന് ഖിയാമത്ത് നാളിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വാലിഹ് ഹുസൈമി റഹ്മത്തുള്ളാ പറയുന്നു, യഅനി അൻലിർ ഇലൈഹിം ഇദാ നസല ബിഹിമുൽ അദാബു, താങ്കൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുക, അവർക്ക് ശിക്ഷ ഇറങ്ങിയാൽ, വഅല ഹാദാ യകൂനു അൽ ഇബ്സാറു ബിർറുഇയ അൽ ബസറു റുഇയ, അത് നേർക്ക് നേരെ കാണൽ തന്നെയായിരിക്കും, എന്ത് ശിക്ഷയാണ് അവർക്ക് ഇറങ്ങാൻ പോകുന്നതെന്ന്. മാത്രമല്ല വ അബ്സിറുഹും എന്നത് തസ്ലിയത്തുർ റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഇത് പ്രവാചകനെ ആശ്വസിപ്പിക്കലാകുന്നു. ബി അന്നഹാ ഉലാ ഇസൗഫ യറൗന ജസാഅഹും, ഈ ആളുകൾക്ക് സംഭവിക്കാൻ പോകുന്ന ശിക്ഷ താങ്കൾക്ക് കാണാം. വഖീല ഇന്നൽ മുറാദ ബിൽ ഇബ്സാരി ഹുന അൽ ഇൻതിളാർ, ഇവിടെ ഈ കണ്ടറിയുക എന്നത് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അത് പ്രതീക്ഷിക്കുക, കാത്തിരിക്കുക എന്ന അർത്ഥത്തിലാകുന്നു. യഅനി അൻലിറുഹും ഐ അംഹിൽഹും കമാ ഫീ ഖൗലിഹി സൂറത്തു ത്വാരിഖിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഫമഹിലിൽ കാഫിരീന, സത്യനിഷേധികൾക്ക് താങ്കൾ സാവകാശം നൽകുക, അംഹിൽഹും, അവർക്ക് താങ്കൾ സാവകാശം നൽകുക, റുവൈദ അൽപ്പം. സൂറത്തു സജദയിൽ കാണാം, ഖുൽ യൗമൽ ഫത്ഹി ലാ യംഫഉ അല്ലദീന കഫറു ഈമാനുഹും വലാഹും യുൻദറൂൻ, പറയുക ഫത്ഹിന്റെ ദിവസം അന്ന് സത്യനിഷേധികൾക്ക് അവരുടെ വിശ്വാസം ഉപകരിക്കുകയില്ല, അവർക്ക് ഇട നൽകപ്പെടുകയും ഇല്ല. ഫസൗഫ യുബ്സിറൂൻ ഹാദിഹിൽ ജുംല യുറാദു ബിഹാ തഹദീദുൻ തഹദീദു ഹാഉലാ, ശേഷം അവർ കണ്ടറിയും എന്ന് പറഞ്ഞത് ഈ സത്യനിഷേധികൾക്കുള്ള ഒരു ഭീഷണിയാകുന്നു. ബി അന്നഹും സൗഫ യുബ്സിറൂന ആഖിബത്തു അംരിഹിം, ശേഷം അവർ അവരുടെ ചെയ്തികളുടെ പര്യവസാനം കണ്ടറിയും. വദാലിക ബിദ്ദില്ലി വൽ ഖിസ്യി വൽ ആരി ഫിദ്ദുനിയാ, ഈ ദുനിയാവിൽ വെച്ച് അപമാനവും നിന്ദ്യതയുമാണ് ആ ദുരന്തഫലം. വകദാലിക ഫിൽ ആഖിറത്തി ബിൽ അദാബ്, പരലോകത്താകട്ടെ ശിക്ഷയുമാകുന്നു അതിൻ്റെ അനന്തരഫലം. അതാണ് വ അബ്സിറുഹും, താങ്കൾ അവരെ കാണുകയും അഥവാ അവരെ കണ്ടറിയുകയും ചെയ്യുക. ഫസൗഫ യുബ്സിറൂൻ, ശേഷം അവരും കണ്ടറിയും എന്നു പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം. 176-ാമത്തെ വചനം, അഫബി അദാബിനാ യസ്തഅജിലൂൻ, അഫബി അദാബിനാ, എന്നിരിക്കെ നമ്മുടെ ശിക്ഷയെക്കുറിച്ചാണോ, യസ്തഅജിലൂൻ, അവർ ധൃതി കൂട്ടുന്നത്, എന്നിരിക്കെ നമ്മുടെ ശിക്ഷയെക്കുറിച്ചാണോ അവർ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്, അഥവാ ഈ ആളുകൾ സത്യനിഷേധികൾ നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ അതൊന്ന് സംഭവിക്കട്ടെ എന്ന് വീരവാദം മുഴക്കാറുണ്ട്. അതിനെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ പരാമർശം. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, ഹും ഇന്നമാ യസ്തഅജിലൂനൽ അദാബ ലിതക്ദീബിഹിം വകുഫ്രിഹിം, തങ്ങളുടെ നിഷേധം കാരണമായി, തങ്ങളുടെ വ്യാജമാക്കൽ കാരണമായി ശിക്ഷ സംഭവിക്കുകയാണെങ്കിൽ അതൊന്ന് സംഭവിക്കട്ടെ എന്നവർ പറയാറുണ്ട്. ഫഇന്നല്ലാഹ യഗളബു അലൈഹിം ബിദാലിക് വയുഅജ്ജിലു ലഹുമുൽ ഉഖൂബ വമഅ ഹാദാ അയ്ദൻ കാനൂ മിൻ കുഫ്രിഹിം വഇനാദിഹിം യസ്തഅജിലൂനൽ അദാബ വൽ ഉഖൂബ. തീർച്ചയായും അവരുടെ ഈ നിഷേധം കാരണം അള്ളാഹു അവരോട് കോപിച്ചിരിക്കുന്നു. അവർ പറയുന്നു, എങ്കിൽ ആ ശിക്ഷയൊന്ന് ഞങ്ങൾക്ക് കാണട്ടെ, വേഗത്തിൽ കാണട്ടെ എന്ന്. ഇമാം തൊബിർ റഹ്മത്ത് പറയുന്നു, ഫബിനുസൂലി അദാബിനാ ബിഹിം യസ്തഅജിലൂന യാ മുഹമ്മദ് വദാലിക ഖൗലുഹും ലിന്നബിയ്യി മതാ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ. അവർ ശിക്ഷ വേഗത്തിൽ സംഭവിക്കട്ടെ എന്ന് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം, സൂറത്തുൽ മുൽക്കിലും മറ്റുമൊക്കെ അള്ളാഹു പറഞ്ഞതുപോലെ അവർ പ്രവാചകനോട് പറയുന്നു, മതാ ഹാദൽ വഅദു, എപ്പോഴാകുന്നു ഈ വാഗ്ദാനം, ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. അതുപോലെ തന്നെ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ വചനം സൂറത്തുർ റഅദിലെ ആറാമത്തെ വചനം പോലെ തന്നെയാകുന്നു. വയസ്തഅജിലൂനക ബിസ്സയ്യഅ, അവർ താങ്കളോട് ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്നു തിന്മയെക്കൊണ്ട്, അഥവാ ശിക്ഷകൊണ്ട്. ഖബ്ലൽ ഹസന, നന്മയ്ക്ക് മുമ്പ്. വഖദ് ഖലത് മിൻ ഖബ്ലിഹിമുൽ മസ്ലാത്, ഇവർക്ക് മുമ്പുള്ളവർക്കും മാതൃകാപരമായ ശിക്ഷ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മുഫസ്സിരീങ്ങൾ പറയുന്നു, കാനു യഖൂലൂന മിൻ ഫർത്തി തക്ദീബിഹിം മതാ ഹാദൽ അദാബ്, ഇവരുടെ ഈ നിഷേധത്തിൻ്റെ അതിര് കവിയൽ കാരണം അവർ ചോദിക്കുന്നു എപ്പോഴാകുന്നു ശിക്ഷ എന്ന്. ഇമാം റാസി റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, വൽ മഅന അന്നർ റസൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഹദ്ദിദു ബിൽ അദാബി, അള്ളാഹുവിൻ്റെ തിരുദൂതർ ശിക്ഷ കൊണ്ട് താക്കീർ ചെയ്തിരുന്നു. വമാ റഔ ശൈഅൻ ഫകാനു യസ്തഅജിലൂന നുസൂലി ദാലിക്കൽ അദാബ്, അവർ പ്രവാചകനോട് ആ ശിക്ഷയൊന്ന് സംഭവിക്കാൻ വേണ്ടി ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്നു. അൻ സബീലിൽ ഇസ്തിഹ്സാഇ, പരിഹാസത്തിൻ്റെ മാർഗേണ. ഫബയ്യന തആല, അള്ളാഹു വ്യക്തമാക്കി, അന്ന ദാലിക്കൽ ഇസ്തിഅജാൽ, ഈ ധൃതിപ്പെട്ട് ആവശ്യപ്പെടൽ, ജഹ്ലുൻ, ഇതൊരു അവിവേകമാകുന്നു. ലി അന്ന ലി കുല്ലി ഷൈഇൻ മിൻ അഫ്ആലില്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഏത് പ്രവർത്തനങ്ങളാകട്ടെ ആ പ്രവർത്തനങ്ങൾക്കുണ്ട് വഖ്തൻ മുഅയ്യനൻ, ഒരു നിർണിതമായ സമയമുണ്ട്. ലാ യതഖദ്ദമു വലാ യതഅഖർ, അത് മുന്തിക്കാനും പിന്തിക്കാനും സാധ്യമല്ല, അത് മുന്തിക്കുകയുമില്ല പിന്തിക്കുകയുമില്ല. ഫകാന ത്വലബു ഹുദൂസിഹി ഖബ്ല മജീഇ ദാലികൽ വഖ്തി ജഹ്ലൻ, അത് സംഭവിക്കുന്നതിന് മുമ്പ് അതൊന്ന് സംഭവിക്കട്ടെ എന്ന് പറയൽ അറിവില്ലായ്മ മാത്രമാകുന്നു. സ്വാലിഉൽ സൈമ റഹ്മത്ത് പറയുന്നു, ഇസ്തിഅജാലുൽ അദാബി അലാ വജ്ഹൈൻ, ഇവിടെ ശിക്ഷ ധൃതിപ്പെട്ട് ആവശ്യപ്പെടൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, അയ്യക്കൂന ബിൽ ഖൗലി, വാക്കുകൊണ്ടുള്ള ആവശ്യപ്പെടൽ. ഫയഖൂലൂൻ, അവർ പറഞ്ഞു, മതാ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ, എപ്പോഴാണ് ഈ വാഗ്ദാനം, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എന്ന്. അതായത്, ഐനൽ അദാബ് അല്ലദീ തഇദൂനനാ ബിഹി, നിങ്ങൾ ഞങ്ങളോട് വാഗ്ദാനം ചെയ്യുന്ന ശിക്ഷ എപ്പോഴാണ് എന്നവർ ചോദിക്കുന്നു. രണ്ടാമത്തേത്, അയ്യക്കൂന ബിൽ ഫിഅലി, പ്രവർത്തനം കൊണ്ടും ശിക്ഷ ധൃതിപ്പെട്ട് ആവശ്യപ്പെടൽ. വദാലിക്ക ബിതമാദീഹിം ബിൽ മഅസിയ, അവർ ധിക്കാര പരമായ പ്രവർത്തനത്തിൽ മുഴുകൽ. ലി അന്നൽ മുതമാദീ ബിൽ മഅസിയ, ധിക്കാരപരമായ പ്രവർത്തനത്തിൽ മുഴുകുന്നവർ, ഹുവ മുസ്തഅജിലുൻ ലിൽ അദാബി ഫി ഹഖീഖത്തിൽ അംരി, യഥാർത്ഥത്തിൽ അവർ ശിക്ഷ ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്നവരാകുന്നു പ്രവർത്തനം കൊണ്ട്. ലി അന്നൽ മഅസി സബബുൻ ലിൽ അദാബ്, കാരണം ധിക്കാരപരമായ പ്രവർത്തനങ്ങൾ ശിക്ഷ ഇറങ്ങാൻ കാരണമാകുന്നു. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ രക്ഷ ആഗ്രഹിച്ചുകൊണ്ട് യഥാർത്ഥമായ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വഴി സ്വീകരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ നാം കാര്യമായി പരിശ്രമിക്കുക, അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ബാരക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. സൂറ സഫാത്തിലെ 174-175 വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: الخير فتنة وإلينا ترجعون.
1: جزاكم الله خيرا. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വശ്യമായ ശ്രവണം നമുക്ക് ലഭിച്ചത് സൂറ അൽ അംബിയ 30 മുതൽ 35 വരെ വചനങ്ങളാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖാമിദി.
2: أعوذ بالله من الشيطان الرجيم.
3: فلا تحسبن الله مخلف وعده.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രിയിൻ.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ ഹാഫിദ് അഹമ്മദ് അൽ ഉബൈദിന്റെ പാരായണത്തിൽ സൂറത്തുൽ അൻആം 125 മുതൽ 130 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസ്. ഇന്നത്തെ ഖുർആൻ ടെലിക്വിസിൽ പങ്കെടുക്കുന്നവർ മർവ മണ്ണമ്പാറ, അംജദ, അവതരണം അമീർ ഒറ്റപ്പാലം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അൽഹംദുലില്ലാ, ഖുർആൻ ടെലിക്വിസിലേക്ക് ഒരുപാട് കുട്ടികൾ നന്നായി പഠിച്ച് ഉഷാറായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും പല കുട്ടികളും അവർ പഠിച്ച ഭാഗങ്ങൾ ഖുർആൻ ഹിഫ്ള് മറന്നു പോകുന്ന ഒരവസ്ഥയാണുള്ളത്. അത് മാറ്റിയെടുക്കാൻ അമ്മ ജുസ് ആണിപ്പോൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില കുട്ടികളൊക്കെ അതിൻ്റെ മുകളിലേക്ക് പഠിച്ച കുട്ടികൾ അവർ വളരെ ഉഷാറായിട്ട് അവിടുന്ന് ചോദിച്ചോളൂ ഉസ്താദേ എന്നൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ, അതുപോലെ നമ്മൾ ഉഷാറായി പഠിക്കുന്ന ഭാഗങ്ങൾ നന്നായിട്ട് ആവർത്തിച്ച് ഖുർആൻ ടെലിക്വിസിൽ പങ്കെടുക്കണമെന്നാണ് പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അല്ലാഹു എല്ലാ കാര്യങ്ങളും എളുപ്പാക്കി തരട്ടെ. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
3: വഅലൈക്കും സലാം.
2: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ
3: ഹലോ,
2: ആരാണ് വിളിക്കുന്നത്?
3: മർവ.
2: മർവയാണല്ലേ, ഓക്കെ. കൊറേ നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കാണല്ലേ മർവ. ഓക്കെ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
3: ഒന്നാം ക്ലാസ്സില്.
2: ഓ, ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് മർവ കുട്ടി. സ്ഥലം എവിടെയാണ്? ഒന്നുകൂടി പറയൂ. മണ്ണമ്പാറ, മലപ്പുറം ജില്ല. ഓക്കെ, മദ്രസയിൽ പഠിക്കുന്നുണ്ടോ? ഒന്നാം ക്ലാസ് തന്നെ? മദ്രസയിൽ രണ്ടിലെത്തിയോ? അതെന്താ, നേരെ രണ്ടാം ക്ലാസ് ചേർത്തിയോ? ആ, ഒന്നാം ക്ലാസ് ജയിച്ചിട്ട് രണ്ടാം ക്ലാസ്സിലാണ് അല്ലേ. ആ, അത് ചില കുട്ടികൾ അങ്ങനെയാണ്. ചില കുട്ടികൾ മദ്രസയിൽ വലിയ ക്ലാസ്സിലും സ്കൂളിൽ ചെറിയ ക്ലാസ്സിലും ഉണ്ടാകുക.

എവിടെത്തി? ആ അതാണ്. അപ്പൊ അതിന്റെ മുകളിലേക്കൊന്നും അറിയില്ല. നമ്മളെ എവിടെ? ആ മുത്തഫിഫീൻ എത്തിക്കണം അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. أعوذ بالله من الشيطان الرجيم

ഈ ആയത്തിന്റെ ശേഷമുള്ള ആയത്ത് മോള് ഓതണം. മർവ കുട്ടി, അതാ ആയത്ത് മാറിപ്പോയല്ലോ. ഒന്നും കൂടി ആലോചിച്ച് ചോദിക്കോളൂ. ഫഅമ്മാമൻ, അതുവരെ ശരിയാണ്. ഹലോ. ആ ഫഅമ്മാമൻ ബാക്കി ഭാഗാണ്. ആ ഒന്നുകൂടി അതോ, ഒന്നുകൂടി ഓയിത്തരാ. أعوذ بالله من الشيطان الرجيم. يا

അതിന്റെ അടുത്ത ആയത്താണ് മോൾ ഓതേണ്ടത്. അതാണ് അതാണ്. ആ ഒന്നുകൂടി ഒന്നുകൂടി ഓതിക്കോളൂ. ആ അതിന്റെ അപ്പുറത്താണ് എന്ത് ചെയ്യണത്, റൂട്ട് മാറിപ്പോണത്. കിട്ടണ്ടോ? ഹംസാണ് കേട്ടോ, ഹംസാണ് ബാക്കി. ആ അത് വേറല്ലേ. ഫ അമ്മാമൻ ഊത്തിയ എന്നാണ്. ആ ഇനി തെറ്റരുത് കേട്ടോ.

അൽഹംദുലില്ലാ, മാഷാല്ലാഹ്, കിട്ടിയില്ലേ? ഒന്നാമത് ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. യെസ്, യെസ്സിന് നീളം കൂടിയാലോ, യെസ് എന്നൊക്കെ പറയണ്ടല്ലോ, മാഷാല്ലാഹ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കണം. ഞാൻ ഓതുന്ന ആയത്ത് ശ്രദ്ധിച്ച് കേട്ട് അതിൻ്റെ മുൻപിലുള്ള ആയത്താണ് ഓതി തരേണ്ടത്. ഓക്കെ അല്ലേ?

السماوات والأرض والله على كل شيء شهيد. ഈ ആയത്ത് എവിടെങ്കിലും കേട്ടതായിട്ട് ഓർമ്മയുണ്ടോ? യെസ്, ഓർമ്മയുണ്ടോ? ആ പറയൂ. ബയ്യനല്ല. ഞാനേ ആ ആയത്തിൻ്റെ വേറൊരായത്തോതാ, അപ്പം മനസ്സിലാവും ഏതാണെന്ന്. വേറൊരായത്തോതാ, ഓതട്ടെ. إن الذين آمنوا وعملوا الصالحات لهم جنات تجري من تحتها الأنهار ذلك الفوز الكبير. ആയത്തിന്റെ മുൻപുള്ള ആയത്താണ് മോള് ഓതേണ്ടത്. കിട്ടിയോ?

സൂറത്തല്ല, അതിന്റെ മുൻപിലുള്ള ആയത്ത്. ഏത് സൂറത്താന്ന് മനസ്സിലായോ? ആ മാഷല്ലാ. അപ്പോ ബുറൂജ് മോള് പഠിച്ചതല്ലേ? അപ്പൊ ഇപ്പൊ ഓതിയ ആയത്തിന്റെ മുൻപുള്ള ആയത്ത്, മുൻപ് ശേഷമല്ല മുൻപുള്ള ആയത്ത് മോള് ഇപ്പൊ ഓതണം. വേഗം ഓതിക്കോ, ടൈം കുറേ ആയിക്കണ്. ഓക്കേ. ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ലഹും ജന്നതുൻ തജ്രി മിൻ തഹ്തി

0: വേഗം വന്നു കേട്ടോ. കിട്ടിയോ? ഇതിപ്പോ സങ്കടമായല്ലോ. ഇതിപ്പോ കിട്ടിയില്ലെങ്കി ഇപ്പൊ എങ്ങനെ ഇപ്പൊ തോതുക? അപ്പോഴേ മോള് നന്നായിട്ട് അത് പഠിക്കണം. ഓരോ സൂറത്ത് പഠിക്കുമ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ചിട്ട് അത് വായിച്ച് പഠിക്കണം കേട്ടോ. കേട്ടിട്ടൊക്കെ ഉഷാറാക്കിയിട്ട് എല്ലാ ആയത്തുകളും വരുമ്പോഴും അതിൻ്റെ മുൻപും ശേഷമുള്ള ആയത്തുകൾ കിട്ടണം. ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ എന്തായാലും ഇനി നന്നായിട്ട് പഠിച്ചിട്ട് വീണ്ടും വിളിക്കൂലേ. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാ ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അടുത്ത കോളറിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അംജിദ.
1: അംജിദ,
0: അംജിദ. ഉഷാർ പേരാണല്ലോ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? മൂന്നാം ക്ലാസ്സിലാണോ? അതാ, മൂന്നാം ക്ലാസ്സിൽ അംജിദ ആണല്ലേ. ഓക്കെ, എങ്ങനെ ഇപ്പൊ ഇത് മനസ്സിലായി? ഞാൻ വെറുതെ ചോദിച്ചതാട്ടോ. ഓക്കെ, എവിടെയാണ് വീട് അംജിദ മോൾ? മണ്ണമ്പാറ. ആ, മദ്രസയിൽ എത്ര ക്ലാസ്സിലാ? മദ്രസയിൽ പോവണം. എന്താണ് പോവാത്തത്? ഓക്കെ ഓക്കെ, മാഷാല്ലാ. ഞാൻ വെറുതെ ചോദിച്ചതാട്ടോ. മദ്രസയിലൊക്കെ പോണ കുട്ടികളാണ് നമ്മളൊക്കെ അല്ലേ. സ്കൂളിൽ മദ്രസയും ഒക്കെ ഉണ്ട്. അപ്പോ ഉഷാറായിട്ട് പഠിക്കണ്ട് അല്ലേ. ഖുറാനൊക്കെ പഠിക്കണ്ടോ? എവിടെ എത്തിപ്പോ പഠിച്ചിട്ട്? ഏ മാഷാല്ലാ, ഒരു ജുസ് പഠിച്ചുലേ. അൽഹംദുലില്ലാ. അമ്മ ജുസ് ആണോ? ഇനി വലിയ കുട്ടിയാകുമ്പോ നമ്മൾ ബാക്കി 29 ജുസും പഠിക്കൂലേ. അല്ലാഹു അക്ബർ, ബാറക്കല്ലാഹു ഫീഹ്. അല്ലാഹു എളുപ്പാക്കി തരട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. അമ്മ ജുസ് എന്നുള്ള മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഏ, ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂട്ടോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا يس

0: من ربك عطاء حسابا. അതിന്റെ ശേഷമുള്ള ആയത്താണ് ഓതേണ്ടത്. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ. ആ വല്ലാഹു എന്നാണോ? ഓക്കേ, ഇനിയുണ്ടോ ഒരായത്തും കൂടിയും? ആ ഓക്കെ, മാഷാല്ലാഹ്, ഒരായത്ത് ഓതിയില്ലേ, അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ. രണ്ടാമത്തെ ചോദ്യം, സൂറത്ത് നാസിഅത്ത് മോള് പഠിച്ചിട്ടുണ്ടോ? നാസിഅത്തിൽ എത്ര ആയത്തുകളുണ്ട്? എത്ര ആയത്തുകളുണ്ട്?
1: 23.
0: 23-ഉം പിന്നെ ഒരു 23-ഉം കൂടി കൂട്ടണം. അപ്പൊ എത്ര ആയി?
1: 24.
0: 23 + 23 അപ്പൊ എത്ര? 46 ട്ടോ. 46 ആയത്തുണ്ട്. ചോദ്യം ഞാൻ അത് ചോദിച്ചു എന്നുള്ളൂ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. أعوذ بالله من الشيطان الرجيم فلينظر الإنسان إلى طعامه أنا صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا. ഇത് ഏത് സൂറത്തിലെ ആയത്തുകളാണ്? വേഗം പറയണം കേട്ടോ. സൂറത്തുൻ നബ. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയല്ല, തെറ്റാണ്. അപ്പൊ അത്രയും വേഗം കയറി ഉത്തരം പറഞ്ഞാലേ പിന്നെ നമുക്ക് ചാൻസ് പോകും, പിന്നെ മൂന്നാമത്തെ ചോദ്യം ചോദിക്കാൻ പറ്റൂല. അപ്പൊ അതാണ് സംഭവിച്ചിരിക്കണേ. ഓക്കെ, അപ്പൊ എന്താ ചെയ്യ? അങ്ങനെ പറയുമ്പോ ആലോചിച്ച് പറയണം കേട്ടോ. മോള് ഉത്തരം പറയേണ്ടത് എന്തേലും അറിയോ? സൂറത്തു അബസയാണ് കേട്ടോ. സൂറത്തു അബസ. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കണം. ഓരോ സൂറത്തുകളെ പേരും അതിലെത്ര ആയത്തുണ്ടെന്നും ഒക്കെ നമ്മൾ പഠിക്കണം. അതിൻ്റെ മുന്നിന്നും ബാക്കിന്നും ഒക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ കിട്ടണം. കിട്ടും, നന്നായി പഠിച്ചാൽ കിട്ടും ഇൻഷാല്ലാ. അപ്പോൾ വീണ്ടും വിളിക്കണം കേട്ടോ ഇൻഷാല്ലാ. ശുക്രൻ, ജസാക്കല്ലാ ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: മാഷാല്ലാ, ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അവസാനിച്ചിരിക്കുന്നു. പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഇനിയും ഒരുപാട് പുതിയ സൂറത്തുകളും പഠിച്ചുകൊണ്ട് നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ കൂടി ഇതിൽ പങ്കെടുപ്പിച്ച് പുതിയ ഒരു എപ്പിസോഡിൽ ഒരുപാട് കുട്ടികളുമായി നമുക്ക് വീണ്ടും ഒരുമിച്ചിരിക്കാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുകയും വരുന്ന സമയത്ത് നമ്മുടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് വ്യക്തമായിട്ടും നല്ല ഉച്ചത്തിലും കൃത്യമായി മഖ്റജുകളും തജ്വീദിന് നിയമങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് ഓതാൻ എല്ലാവരും ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും വേണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറാ. പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇപ്പോൾ കേട്ടത് ഖുർആൻ ടെലിക്യൂസ്. ഇന്നത്തെ ഖുർആൻ ടെലിക്യൂസിൽ പങ്കെടുത്തവർ മർവ മണ്ണംപാറ, അംജദ. അവതരിപ്പിച്ചത് അമീർ ഒറ്റപ്പാലം.
3: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
4: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുറാൻ 29-ാം അധ്യായം അൽ അങ്കബൂത്ത് 50 മുതൽ 69 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇദ്രീസ് അബ്ഖർ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റിലും

0: പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ആറാമത്തെ അധ്യായം സൂറത്തു അൻആം 122 മുതൽ 127 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽഹംദ്.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ അധ്യായം സൂറത്തു ത്വാഹ 98 മുതൽ 114 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആനിനെ തജ്വീദോടുകൂടി പാരായണം ചെയ്യാം. സൂറ ബക്കറയിലെ 158 മുതൽ 160 കൂടിയ വചനങ്ങളിലേക്ക്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 158 മുതൽ 160 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

ഇന്ന സൊഫ, ഇന്ന നൂന്ന് ശദ്ദുണ്ട് മണിക്കണം. സൊഫ സ്വാദ്, ഇന്ന സൊഫ വൽ മർവത മിൻഷ, സുക്കൂനുള്ള നൂനിന് ശേഷം ഷീൻ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മിൻഷ ഷഅഇരില്ലാഹ്, ഐന് അതുപോലെ ഹംസ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസയുണ്ട്. മദ്ദ് മുത്തസിൽ നിർബന്ധമായിട്ട് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദാണത്. ഷഅഇരില്ലാഹ്, ഒന്ന് ഐനാണ്, മറ്റൊന്ന് ഹംസയാണ്. പ്രത്യേകം മഖ്റജുകൾ ശ്രദ്ധിക്കണം. ഫമൻ ഹജ്ജൽ ബൈത, ഫമൻ ഹജ്ജ, അവിടെ ഗുന്ന ചേരുത് വെളിവാക്കണം. ഫമൻ ഹജ്ജൽ ബൈത അവിഇതമറ, അവിഇതമറ, ആ പ്രയോഗം ശ്രദ്ധിക്കണം. അവിഇതമറ فلا جناح عليه ان يطوف بهما, സുക്കൂനുള്ള നൂനിന് ശേഷം അയ്യ നൂനിനെ യായിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന അയ്യത്തൗവഫ, ത എന്ന അക്ഷരം മഖ്റജ് ശ്രദ്ധിക്കണം. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർത്ത് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. അയ്യത്തൗവഫ, അയ്യത്തൗവഫ ബിഹിമ. വമൻ തതവ, സുക്കൂനുള്ള നൂനിന് ശേഷം ത ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. വമൻത തതവ, ഈ വാക്കുകളൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടെ പഠിക്കുകയും പാരായണം ചെയ്യുകയും വേണം. തതവ, തതവ ഖൈറ, തതവ ഖൈറൻ ഫ. ഇവിടെ തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഖൈറൻ, ഖൈറൻ ഫഇന്നല്ലാഹ, ഫഇന്ന നൂൻ മുശദ്ദഗുന്ന, നൂൻ ശദ്ദുണ്ട് മണിക്കണം. ഫഇന്നല്ലാഹ ശാകിറുൻ അലീം, ശാകിറുൻ അലീം, അവിടെ വെളിവാക്കി ഉച്ചരിക്കുക. ശാകിറുൻ അ ഇദ്ഹാർ, വെളിവാക്കി ഉച്ചരിക്കണം. ഇന്നല്ലദീന യക്തുമൂന, ഇന്ന നൂൻ ശദ്ദ് മണിക്കണം. അല്ലദീന യക്തുമൂന, യക് യക്തുമൂന മാ അൻസൽനാ ഇഖ്ഫാ ബിഗുന്ന, മാ അൻസൽനാ, ഇവിടെ മദ് മുൻഫസിലുണ്ട്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. അൻസൽനാ അവ്യക്തമാക്കി മണിക്കണം. മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ, സുക്കൂനുള്ള നൂനിന് ശേഷം ബാ നൂനിനെ മാറ്റി മീമാക്കണം. ഇഖ്ലാബ് മിൻ ബഅദി, ഇങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി, ഇവിടേക്ക് നൂന്ന് ശദ്ദുണ്ട് മണിക്കണം. ഫിൽ കിതാബ്, നിർത്തുകയാണെങ്കിൽ കിതാബ് കൂട്ടി ഓതുമ്പോൾ ഫിൽ കിതാബി ഉലൈക, ഉലൈക മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. യൽആനുഹുമുല്ലാഹു, യൽആനുഹു നൂന്ന് ദമ്മാണ്. യൽആനുഹുമുല്ലാഹു വയൽആനുഹുമുല്ലാഇനൂൻ, ഇവിടേക്ക് ഐന് പ്രത്യേക മഖ്റജ് ശ്രദ്ധിക്കുക. തൊണ്ടയുടെ മധ്യഭാഗമാണ്, ഐന് ഹംസയോ അല്ലെങ്കിൽ ഗൈനൊന്നും ആയി പോവരുത്. യൽആനുഹുമുല്ലാഹു വയൽആനുഹുമുല്ലാഇനൂൻ. ഇല്ലല്ലദീന തബു, ഇല്ലല്ലദീന الذين لا الا الذين تابوا واصلحوا صاد, വളരെ അധികം ശ്രദ്ധിക്കണം. ഇവിടേക്ക് സ്വാദ് മാറി സീൻ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. واصلحوا لا واص اص واصلحوا وبينوا فاولئك مد متصل, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. فاولئك, മദ്ദിൻ്റെ അക്ഷരവും ഹംസയും ഒരേ പദത്തിലായതുകൊണ്ടാണ് മുത്തസിൽ. ഫഉലൈക അതൂബു അലൈഹിം വഅനത്തവ്വാബുർ റഹീം, വഅനത്തവ്വാബു, താന് ശദ്ദുണ്ട്, വാവിന് ശദ്ദുണ്ട്, എല്ലാം ശ്രദ്ധിക്കണം. വഅനത്തവ്വാബുർ റഹീം, അർറഹീം, റ എന്നല്ല അർറഹീം, ഹ തൊണ്ടയുടെ മധ്യഭാഗം. ആയത്തിൻ്റെ അവസാനത്തിലൊക്കെ മദ് ആയിരത്തിൽ സുക്കൂൻ, രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 158 മുതൽ 160 വരെയുള്ള ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കല്ലാഹു ഖൈറൻ കതീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലൂടെ സൂറ ബക്കറയിലെ 158 മുതൽ 160 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരിപ്പിച്ചത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ലക്ഷക്കണക്കിന് വിശ്വാസികളോടൊപ്പം അള്ളാഹുവിൻ്റെ വചനങ്ങൾ ശ്രവിക്കുന്ന ആത്മീയ അനുഭവത്തിലേക്ക് സ്വാഗതം. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ലുക്മാനിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: فحدث.
1: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗരിബ് നമസ്കാരത്തിൽ സൂറ ലൈൽ, സൂറ ദുഹ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബന്ദർ ബലീല.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇനി ഹറമൈൻ ലൈവ്. മക്കയിൽ നിന്നും ഫജ്ർ നമസ്കാരത്തിൽ സൂറത്ത് നിസാഇലെ 105 മുതൽ 115 വരെയുള്ള വചനം ഷെയ്ഖ് ബന്ദർ ബലീലാ.

0: മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ നിന്നും സൂറത്തുൽ ഖസസ് 83 മുതൽ 88 വരെയുള്ള വചനം ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈതി.
1: അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അൻ

0: الله أكبر
1: الله أكبر
0: الحمد لله رب العالمين

0: الله أكبر
1: الله أكبر.
2: ഹാർമെയിൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു.
3: റേഡിയോയിൽ ഇനി നാം കേൾക്കാൻ പോകുന്നത് കിഡ്സ് ടൈം. ലോകശ്രദ്ധ നേടിയിട്ടുള്ള കുഞ്ഞുകാര്യങ്ങളുടെ മനോഹരമായ ഖുർആൻ പാരായണം. കിഡ്സ് ടൈമിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുഹമ്മദ് താഹ അൽ ജുനൈദ് സൂറത്ത് സുമറിൻ്റെ 7 മുതൽ 15 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇപ്പോൾ കേട്ടത് കിസ് ടൈം. മുഹമ്മദ് താഹ അൽ ജുനൈദ് പാരായണം ചെയ്ത സൂറത്ത് സുമറിൻ്റെ 7 മുതൽ 15 വരെയുള്ള വചനങ്ങൾ.
1: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ലോകത്തിന് തന്നെ അത്ഭുതമായി മാറിയ വിശുദ്ധ ഖുർആനെ ചെറുപ്പത്തിലെ മനഃപ്പാഠമാക്കിയ മധുര ശബ്ദത്തിനുടമകളായ കുഞ്ഞു കാരികളുടെ പാരായണം പരിചയപ്പെടുത്തുന്ന കിഡ്സ് ടൈം പരിപാടിയിൽ ഇന്ന് നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിഅ 10 മുതൽ 57 വരെ വചനങ്ങളാണ്.

0: പേസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുകയാണ്. സൂറത്തുൽ വാഖിഅ 10 മുതൽ 57 വരെ വചനങ്ങളാണ് ഇതുവരെ നാം ശ്രദ്ധിച്ചത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ നാം കേൾക്കുന്നു തൻസീൽ, സൂറത്തു അഷൂറ, സൂറത്തു സുഹറുഫ്, സൂറത്തു ദുഹാൻ, സൂറത്തു ജാസിയ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അൽ ഉസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പരിപാടി തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിൻ്റെ മലയാള വിവർത്തനം. മലയാള മനസ്സുകൾക്ക് ഖുർആനിനോടടുക്കാൻ ഏറ്റവും ഉത്തമവും ഉദാത്തവും മാതൃകാപരവുമായ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ബഹുമാനനായ മുഹമ്മദ് അമാനി മൗലവി രചിച്ച ഖുർആൻ വിശദീകരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു മുദ്ദസിർ 26 മുതൽ 31 വരെ വചനങ്ങളുടെ അർത്ഥവും പാരായണവും വ്യാഖ്യാനവും.

0: നരകത്തിന്റെ മേൽനോട്ടക്കാരായ ആൾക്കാരെ നാം മലക്കുകളല്ലാതെ ആക്കിയിട്ടില്ല. അവരുടെ എണ്ണം അവിശ്വസിച്ചവർക്കൊരു പരീക്ഷണമല്ലാതെയും ആക്കിയിട്ടില്ല. അതെ, വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ളവർ ദൃഢമായി വിശ്വസിക്കുവാനും വിശ്വസിച്ചിട്ടുള്ളവർക്ക് വിശ്വാസം വർദ്ധിക്കുവാനും വേദഗ്രന്ഥം നൽകപ്പെട്ടവരും സത്യവിശ്വാസികളും സന്ദേഹപ്പെടാതിരിക്കുവാനുമാകുന്നു അത്. കൂടാതെ ഹൃദയങ്ങളിൽ ഒരുതരം രോഗമുള്ളവരും അവിശ്വാസികളും ഇതുമൂലം എന്തൊരുപമയാണ് അല്ലാഹു ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറയുവാൻ വേണ്ടിയുമാകുന്നു. അപ്രകാരം അല്ലാഹു അവനുദ്ദേശിക്കുന്നവരെ വഴിപിഴപ്പിക്കുകയും അവനുദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കുകയും ചെയ്യുന്നു. നിന്റെ റബ്ബിന്റെ സൈന്യങ്ങളെ അവനല്ലാതെ ആരും അറിയുന്നതല്ല. ഇത് മനുഷ്യർക്ക് ഒരു സ്മരണ അഥവാ ഉപദേശം അല്ലാതെ മറ്റൊന്നും അല്ലതാനും. 31 വചനത്തിന്റെ വിശദീകരണം. നരകത്തിന്റെ മേൽനോട്ടം വഹിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് 19 മലക്കുകളാണെന്ന് അല്ലാഹു പ്രസ്താവിച്ചുവല്ലോ. ഇത് കേട്ടപ്പോൾ അബൂജഹൽ തന്റെ ആളുകളോട്, നിങ്ങളിൽ ഓരോ 10 പേർക്കും അവരിൽ ഓരോരുത്തരെ പിടിച്ചടക്കിക്കൂടെയെന്നും വേറൊരുവൻ 17 പേരെ ഞാൻ തടുത്തുകൊള്ളാം, ബാക്കി 2 പേരുടെ കാര്യം നിങ്ങൾക്കും ആയിക്കൂടെയെന്നും മറ്റും പരിഹസിച്ചു പറയുകയുണ്ടായെന്ന് ചില റിവായത്തുകളിൽ വന്നിരിക്കുന്നു. നരകത്തിന്റെ മേൽനോട്ടക്കാർ മലക്കുകൾ മാത്രമാണ് അഥവാ മനുഷ്യരോ മറ്റോ അല്ല എന്ന് അല്ലാഹു ആദ്യമായി ചൂണ്ടിക്കാട്ടി. ഒരു മലക്കിനെപ്പോലും നേരിടുവാനോ ചെറുത്തു നിൽക്കുവാനോ മനുഷ്യർക്ക് സാധ്യമല്ല എന്നിരിക്കെ 19 പേരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുവാൻ കഴിയും? അതുകൊണ്ട് അവരിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടേക്കുമെന്ന് കരുതേണ്ട എന്നിങ്ങനെയുള്ള ഒരു സൂചന ഇതിൽ അടങ്ങിയിരിക്കുന്നു. 19 എന്ന എണ്ണം എടുത്തു പറഞ്ഞതിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള സംശയത്തിനോ ആശയക്കുഴപ്പത്തിനോ അവകാശമില്ല. എന്തുകൊണ്ട് 19 അല്ലെങ്കിൽ 20 ആയില്ല എന്നിത്യാദി വിമർശനങ്ങളൊന്നും അവരിൽ നിന്നുണ്ടാവാനില്ല. അല്ലാഹു പറഞ്ഞത് അപ്പടി സ്വീകരിക്കുവാനും വിശ്വസിക്കുവാനും അവർ തികച്ചും സന്നദ്ധരാണ്. എന്നാൽ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പരീക്ഷണം മാത്രമാണെന്ന് തുടർന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. ഈ 2 മുഖപുരകൾക്ക് ശേഷം വിഷയം കുറെ കൂടി വിശദീകരിക്കപ്പെടുകയാണ് അടുത്ത വാക്യങ്ങളിൽ ചെയ്തിരിക്കുന്നത്. അതായത്, വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് ഖുർആനിലുള്ള വിശ്വാസം ദൃഢകരമായി തീരുവാൻ അത് ഉപകരിക്കുന്നു. കാരണം അവരുടെ പക്കലുള്ള ഗ്രന്ഥങ്ങൾ മുഖേന അത് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഖുർആനും അതോട് യോജിച്ച് കാണുമ്പോൾ അവർക്കത് കൂടുതൽ ബോധ്യവും സ്വീകാര്യതയും ആയിരിക്കുമല്ലോ. മുൻ വേദഗ്രന്ഥങ്ങളിൽ ഈ വിവരം ഉള്ളതുകൊണ്ടാണ് അല്ലാഹു ഇപ്രകാരം പ്രസ്താവിച്ചതെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഖതാദ, മുജാഹിദ് റഹിമഹുമുല്ല എന്നിവരിൽ നിന്ന് നിവേദനം വന്നിട്ടുണ്ട്. മറ്റു പലതുമെന്ന പോലെ ഇന്നത്തെ ബൈബിളുകളിൽ ഇത് കാണപ്പെടാത്തതിന് കാരണം വ്യക്തമാണ്. പക്ഷേ ഖുർആൻ അവതരിക്കുന്ന കാലത്തെ വേദക്കാർക്ക് ഇക്കാര്യം പൊതുവിൽ അറിയാമായിരുന്നുവെന്നും അതുകൊണ്ടാണ് അവർ അതിനെ എതിർക്കാതിരുന്നതെന്നും സ്പഷ്ടമാണല്ലോ. ഇതുപോലെ തന്നെ സത്യവിശ്വാസികൾക്ക് അത് വിശ്വാസം വർദ്ധിക്കുവാനും ഇടയാകുന്നു. ഖുർആന്റെ പ്രസ്താവനകളെ വേദക്കാർ ശരിവച്ചു കാണുന്നതും നരകശിക്ഷയുടെ കാഠിന്യത്തെയും സ്വഭാവത്തെയും കുറിച്ച് അറിയുന്നതും സത്യവിശ്വാസികളുടെ വിശ്വാസവർദ്ധനവിന് കാരണമാകുന്നു. കൂടാതെ അല്ലാഹുവിങ്കൽ നിന്ന് അവതരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സന്ദേശവും അവരുടെ വിശ്വാസത്തിൽ വർദ്ധനവുണ്ടാക്കുന്നു. വഇദാ തുലിയത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന, സൂറത്തു അൻഫാൽ അവരുടെ മേൽ അവന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അതവർക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. അങ്ങനെ ഇരു കൂട്ടർക്കും വേദക്കാർക്കും സത്യവിശ്വാസികൾക്കും സന്ദേഹത്തിനോ ആശയക്കുഴപ്പത്തിനോ അവകാശമില്ലാതായിത്തീരുന്നു. പരീക്ഷണത്തിൻ്റെ ഒരു വശമത്രേ ഇത്. നേരെ മറിച്ച് ഹൃദയത്തിൽ രോഗമുള്ളവരായ കപടവിശ്വാസികൾക്കും സത്യനിഷേധികളായ അവിശ്വാസികൾക്കുമാകട്ടെ ഈ പ്രസ്താവന മൂലം ആശയക്കുഴപ്പവും കുതർക്കവുമായിരിക്കും വർദ്ധിക്കുക. പരീക്ഷണ ഫലത്തിൻ്റെ മറുവശമാണിത്. അങ്ങനെ അവർ പറഞ്ഞേക്കും, ഇതെന്തൊരു ഉപമയാണ്! ഇതിൻ്റെ ഉദ്ദേശ്യമെന്തായിരിക്കും? എന്താണ് ഒരു 19 കണക്ക്? എന്തുകൊണ്ട് ഒരെണ്ണം കൂടിച്ചേർത്ത് 20 തികച്ചില്ല എന്നൊക്കെ? ഇതിന് അള്ളാഹു നൽകുന്ന മറുപടി ശ്രദ്ധേയമാകുന്നു. അതിൽ ഒന്ന്, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ മുഖേന അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ വഴിപിഴപ്പിക്കുകയും അവൻ ഉദ്ദേശിച്ചവരെ അവൻ സന്മാർഗത്തിലാക്കുകയും ചെയ്യുന്നു. അതെ, സഹൃദയന്മാർക്ക് നേർമാർഗം പ്രാപിക്കുവാനും ദുഷ്ടന്മാർക്ക് വഴിപിഴച്ചു തെറ്റിപ്പോകുവാനും അത് കാരണമായിത്തീരുന്നു. 2, അള്ളാഹുവിൻ്റെ സൈന്യങ്ങൾ ഏതൊക്കെയാണ്, എത്രയാണ്, അവരുടെ സ്ഥിതിഗതികൾ എന്തെല്ലാമാണ് എന്നൊക്കെ അവൻ മാത്രമേ അറിയുകയുള്ളൂ. ഓരോ തരത്തിലുള്ള ആരാധനാ കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾ ഇല്ലാത്ത ഒരു സ്ഥലവും 7 ആകാശങ്ങൾക്കിടയിൽ ഇല്ല എന്നും മറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചിട്ടുള്ളത് ഇവിടെ സ്മരണീയമാകുന്നു. അബൂദാവൂദ്, തിർമുദി, ഇബ്നു മാജ. എന്നിരിക്കെ അവരെക്കുറിച്ച് അല്ലാഹു പറയുന്നത് അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുകയും സമ്മതിക്കുകയുമല്ലാതെ അതിനെപ്പറ്റി ചോദ്യം ചെയ്യാനോ കൂടുതൽ ചർച്ച നടത്താനോ ആർക്കും ന്യായമോ അവകാശമോ ഇല്ല. അക്കൂട്ടത്തിൽ നരകത്തിൻ്റെ മേൽനോട്ടക്കാരെ 19 രഹസ്യവും അവന് മാത്രമേ അറിഞ്ഞുകൂടൂ. ഇനി 20 എന്നോ മറ്റോ പറഞ്ഞാൽ അപ്പോഴും എന്തുകൊണ്ടാണത് എന്ന് ഇവർ ചോദിച്ചുകൂടായികയില്ലല്ലോ. 3, നരകത്തെക്കുറിച്ചും അതിലെ കാവൽക്കാരെക്കുറിച്ചും മറ്റുമുള്ള ഇത്തരം പ്രസ്താവനകളൊന്നും തർക്കത്തിനോ വിമർശനത്തിനോ വിഷയമായി കൂടാത്തതാണ്. ജനങ്ങളെ ഓർമ്മിപ്പിക്കുക മാത്രമാണ് അവയുടെ ലക്ഷ്യം. ഇഷ്ടമുള്ളവർക്ക് അവയെപ്പറ്റി ചിന്തിക്കുകയും ഉറ്റാലോചിക്കുകയും ചെയ്യാം. അവയുടെ അടിസ്ഥാനത്തിൽ സ്വന്തം ചര്യയെ ചിട്ടപ്പെടുത്തുകയും ചെയ്യാം എന്നുമാത്രം.
1: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിലെ സൂറത്തു മുദ്ദസിർ 26 വചനം മുതൽ 31 വചനം വരെ പാരായണവും അർത്ഥവും വ്യാഖ്യാനവും. തഫ്സീർ അമാനി സമാപിക്കുന്നു. نور على مر الزمان
2: تألقا وأضاء للدنيا طريقا വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച് അർദ്ധസത്യങ്ങൾ നിറച്ച് ആരോപണങ്ങൾ തൊടുത്തുവിട്ട് അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ
3: പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരജ്ഞങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ സഅദി. ഇന്ന് തഫ്സീർ സഅദിയിൽ സൂറത്ത് മുർസലാത്തിലെ 20 മുതൽ 24 വരെയുള്ള വചനങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ നസറുല്ലാ സ്വലാഹി.
5: അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബാദ്. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, തഫ്സീർ സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാ, വിശുദ്ധ ഖുർആൻ 77 അധ്യായം സൂറത്തുൽ മുർസലാത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഈ സൂറത്തിൻ്റെ 19 വരെയുള്ള വചനങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാ, ഇപ്പോൾ 20 മുതൽ 24 വരെയുള്ള ആയത്തുകളുടെ പഠനമാണ്, അതിൻ്റെ ആശയ അർത്ഥ പാരായണ പഠനമാണ് ഇൻഷാ അല്ലാ ഇപ്പോൾ നടക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുർസലാത്ത് 77 അധ്യായമാണ്. സൂറത്തുൽ മുർസലാത്തിൻ്റെ 20 മുതൽ 24 വരെയുള്ള വചനങ്ങളുടെ പാരായണം ആദ്യം നമുക്ക് കേൾക്കാം.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, സൂറത്തുൽ മുർസലാത്തിൻ്റെ 20 മുതൽ 24 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി ഓരോ ആയത്തുകളുടെയും അർത്ഥം, അതിൻ്റെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 20 മുതലുള്ള ആയത്തുകൾ. അലം നഖ്ലുക്കും, നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടില്ലേ? മിമ്മാഇൻ, ഒരു ജലത്തിൽ നിന്ന്. മഹീൻ, നിന്ദ്യമായ നിസ്സാരപ്പെട്ട. ഫജഅൽനാഹു, എന്നിട്ടതിനെ നാം ആക്കി. ഫീ ഖറാരിൻ, ഒരു താവളത്തിൽ, പതിയിൽ, വനത്തിൽ. മഖീൻ, ഭദ്രമായ, സൗകര്യപ്രദമായ. ഇലാ ഖദരിൻ, ഒരു കണക്ക് വരെ അഥവാ തോത് വരെ. മഅലൂം, അറിയപ്പെട്ട അഥവാ നിശ്ചിതമായ. ഫഖദർനാ, എന്നിട്ട് നാം കണക്കാക്കി, നിർണയപ്പെടുത്തി, നമുക്ക് സാധ്യമായി. ഫനിഅമ, അപ്പോൾ വളരെ നല്ലത്, എത്രയോ നല്ലത്. അൽ ഖാദിറൂൻ, കഴിവുള്ളവർ, കണക്കാക്കുന്നവർ. വൈലുൻ, മഹാനാശം, കഷ്ടം. യൗമ ഇദിൻ, അന്നത്തെ ദിവസം. ലിൽ മുക്കദ്ദിബീൻ, വ്യാജമാക്കുന്നവർക്കാണ്. സൂറത്തുൽ മുർസലാത്തിൻ്റെ 20 മുതൽ 24 വരെയുള്ള വചനങ്ങളുടെ വാക്കർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. പല വാക്കുകളും നമുക്ക് പുതിയതായിട്ടുള്ള വാക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ മനഃപാഠമാക്കാൻ ശ്രദ്ധിക്കുന്നവർ അത് മനഃപാഠമാക്കുക തന്നെ വേണം. എഴുതിയെടുക്കുന്നവർ എഴുതിയെടുത്ത് സൂക്ഷിച്ചു വെക്കുകയും അത് പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യണം. ഇൻഷാല്ലാ, അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇനി അതിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ആശയം നമുക്ക് പൂർണ്ണമായി മനസ്സിലാവുക. ആയത്തുകളുടെ മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്ക് കേൾക്കാം.
1: അലം നഖ്ലുക്കും മിമ്മാഇൻ മഹീൻ,
2: നിസ്സാരപ്പെട്ട ഒരു ദ്രാവകത്തിൽ നിന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചില്ലേ?
1: ഫജഅൽനാഹു ഫീ ഖറാരിൻ മകീൻ,
2: എന്നിട്ട് നാം അതിനെ ഭദ്രമായ ഒരു സങ്കേതത്തിൽ വച്ചു.
1: ഇലാ ഖദരിൻ മഅലൂം,
2: നിശ്ചിതമായ ഒരു അവധി വരെ.
1: ഫഖദർനാ ഫനിഅമൽ ഖാദിറൂൻ,
2: അങ്ങനെ നാം എല്ലാം നിർണയിച്ചു, അപ്പോൾ നാം എത്ര നല്ല നിർണയക്കാരൻ.
1: വൈലുൻ യൗമഇദിൽ ലിൽമുകദ്ദിബീൻ,
2: അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയവർക്കാകുന്നു നാശം.
0: മാഷാല്ലാ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുർസലാത്തിൻ്റെ 20 മുതൽ 24 വരെയുള്ള ആയത്തുകളുടെ മുഴുവനായുള്ള അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു നാസിറുദ്ദീൻ അസ്സാദി തൻ്റെ വിശ്വപ്രസിദ്ധ തഫ്സീറിൽ ഈ ആയത്തുകൾക്ക് നൽകിയ വിശദീകരണം, അതിൻ്റെ മലയാള ഭാഷാന്തരമാണ് ഇൻഷാല്ലാ ഇവിടെ നമ്മൾ കേൾക്കുന്നത്. 20 മുതൽ 24 വരെയുള്ള ആയത്തുകളടങ്ങിയിരിക്കുന്ന ആശയമാണ് ഇൻഷാല്ലാ നമ്മൾ മനസ്സിലാക്കുന്നത്.
3: ഏ മനുഷ്യരെ, നിങ്ങളെ നാം സൃഷ്ടിച്ചു നിസാരപ്പെട്ട ഒരു ദ്രാവകത്തിൽ നിന്ന്. മുതുകെല്ലിൻ്റെയും നെഞ്ചെല്ലിൻ്റെയും ഇടയിൽ നിന്ന് വരുന്ന അങ്ങേയറ്റം നിസാരമായത്. അങ്ങനെ അള്ളാഹു അതിനെ ഭദ്രമായ ഒരു സങ്കേതത്തിൽ വച്ചു. അതാണ് ഗർഭപാത്രം. അതിലത് തങ്ങുകയും വളരുകയും ചെയ്തു നിശ്ചിതമായ ഒരവധി വരെ, ഒരു നിർണിത സമയം. അങ്ങനെ നാം നിർണയിച്ചു ആ ഇരുട്ടുകളിൽ ഗർഭസ്ഥ ശിശുവിനെ നാം നിയന്ത്രിക്കുകയും നിർണയിക്കുകയും ചെയ്തു. ബീജത്തിൽ നിന്നും അതിനെ ഭ്രൂണമാക്കി മാറ്റി, പിന്നീട് അതിനെ മാംസപിണ്ഡമാക്കി. തുടർന്ന് അള്ളാഹു അതിനെ ശരീരവും ആത്മാവും നൽകി. അവരിൽ അതിനു മുമ്പ് മരിച്ചു പോകുന്നവരുമുണ്ട്. നാം എത്ര നല്ല നിർണയക്കാരൻ! അല്ലാഹു പരിശുദ്ധനാണെന്നർത്ഥം. തീർച്ചയായും അവന്റെ നിർണയം അവന്റെ യുക്തിജ്ഞാനത്തിൽ നിന്നുള്ളതാണ്, അത് സ്തുത്യർഹവുമാണ്. അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയവർക്കാകുന്നു നാശം.
0: അൽഹംദുലില്ലാ, സൂറത്തു അൽ മുർസലാത്തിലെ 20 മുതൽ 24 വരെയുള്ള ആയത്തുകളുടെ ആശയം, അതിൻ്റെ പാരായണം, അതിൻ്റെ വാക്കുകളുടെ അർത്ഥം, അതുപോലെ തന്നെ ആയത്തുകളുടെ മുഴുവനായിട്ടുള്ള അർത്ഥം, ഇപ്പോൾ അതിൻ്റെ ആശയം, അതിൻ്റെ വിശദീകരണം കൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞു. വിശുദ്ധ ഖുർആനിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് അതിനോടുള്ള സമീപനം എത്രത്തോളം നമ്മൾ കൂടുതലാക്കുന്നു, അത്രയും അള്ളാഹുവിലേക്കും ഖുർആനിലേക്കും കൂടുതൽ അടുക്കാൻ നമുക്ക് സാധിക്കും. വിശുദ്ധ ഖുർആൻ്റെ പഠനം നമ്മൾ സാധ്യമാക്കുന്നതോടൊപ്പം നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കുമൊക്കെ പകർന്നു നൽകാൻ, എത്തിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇൻഷാ അല്ലാ, തുടർന്നുള്ള ആയത്തുകളുടെ പഠനം അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും തൗഫീഖ് നൽകുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ജസാകുമുല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ കേട്ടത് തഫ്സീറു സഅദി. ഇന്ന് സൂറത്ത് മുർസലാത്തിൻ്റെ 20 മുതൽ 24 വരെയുള്ള വചനങ്ങളുടെ വിവരണവും വ്യാഖ്യാനവുമാണ് ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് ബഹുമാന്യനായ നസറുല്ലാ സ്വലാഹി.
5: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 554-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.

0: ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ്.
1: വിശുദ്ധ ഖുർആനിന്റെ പാരായണം ഏറെ പുണ്യകരമായ കാര്യമാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങൾ പാലിക്കുവാൻ നാം ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന തജ്വീദ് പഠനമാണ്

0: ഖുർആൻ റേഡിയോയിൽ അടുത്തതായി. വഖഫിൻ്റെ ഇനങ്ങൾ, ഈ വിഷയത്തിലാണ് തജ്വീദ് പഠനത്തിൽ ഇന്നത്തെ സംസാരം നമ്മൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് തജ്വീദ് പഠനം എന്ന ഈ പഠന പരമ്പരകളിലൂടെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ തജ്വീദ് നിയമങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിൻ്റെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ പ്രത്യേക വിജ്ഞാനശാഖ എന്ന് തന്നെ പറയുന്ന ഇൽമുൽ വഖ്ഫി വൽ ഇബ്തിദ, വഖ്ഫിൻ്റെയും ഇബ്തിദാഇൻ്റെയും നിയമങ്ങൾ, അതിനെക്കുറിച്ചുള്ള തുടക്കത്തിൽ നമ്മൾ ആമുഖമായ ചില കാര്യങ്ങൾ, വഖഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താണ്, അതുപോലെ ഖത്ഇ, സക്ത്, സക്തിൻ്റെ സ്ഥലങ്ങൾ നമ്മുടെ ഹഫ്സിൻ്റെ റിവായത്തിൽ ഖുർആനിലെ ഏതൊക്കെ സ്ഥലങ്ങളാണ്, എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് തുടങ്ങിയ സംഗതികളെ സംബന്ധിച്ച് കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിൻ്റെ ബാക്കി ഒന്നോണം ചില കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖഫിൻ്റെ ഇനങ്ങൾ, അഖ്സാമുൽ വഖഫ്. വഖഫ് പല രൂപത്തിൽ അതിനെ ഇനങ്ങളാക്കി തിരിക്കാം. അതിൻ്റെ ഒരു രൂപമാണ് ഇവിടെ നമ്മൾ ആദ്യം പറയുന്നത്. യുഖസിമുൽ ഉലമാ ഉൽ വഖൂഫ ബിന്നദറി ഇലാ ഹാലിൽ ഖാരി അഖ്സാമൻ എന്ന് പറഞ്ഞാൽ, ഖാരിയിൻ്റെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് വഖഫിനെ പണ്ഡിതന്മാർ പല ഇനങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അത് ഒന്ന് നമുക്ക് പറയുകയാണെങ്കിൽ, ഒന്ന്, അൽ വഖഫു അൽ ഇൽത്തിറാരി. അൽ വഖഫു അൽ ഇൽത്തിറാരി എന്ന് പറഞ്ഞാൽ നിർബന്ധിതമായ വഖഫ്, അഥവാ ഒരു ഖാരി വഖഫ് ചെയ്യാൻ നിർബന്ധിതനാകുന്ന അവസ്ഥ, അതാണ് അൽ വഖഫു അൽ ഇൽത്തിറാരി. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു ഖാരി, അദ്ദേഹത്തിന് വഖഫ് ചെയ്യൽ നിർബന്ധമായി വരുന്ന അവസ്ഥ, അതപ്പോഴൊക്കെയാണ് ഒന്നുകിൽ ചുമ വരിക, അല്ലെങ്കിൽ തുമ്മൽ വരിക, അല്ലെങ്കിൽ അദ്ദേഹം മറന്നുകൊണ്ട് വഖഫ് ചെയ്യുക, എന്തെങ്കിലും പല കാരണം, ആരിലായ നിലക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നു, അവസരമുണ്ടായി, വഖഫ് ചെയ്യുകയല്ലാതെ നിവൃത്തിയില്ല, അങ്ങനെയുള്ള വഖഫിനാണ് ആ സന്ദർഭത്തിലാണ് അൽ വഖഫു അൽ ഇൽത്തിറാരി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അൽ വഖഫു അൽ ഇൻതിലാരി. അൽ വഖഫു അൽ ഇൻതിലാരി എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തമായ ഖുർആൻ പാരായണങ്ങൾ ഓതുന്ന ഒരാളെ, ഒരു ഖാരിയിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു ഖാരിയിനെ ഒരു ഖിറാഅത്തിൽ തന്നെ വ്യത്യസ്തമായ വജ്ഹുകൾ ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിൽ, ഇപ്പോൾ നമ്മളെ ഖിറാഅത്തിലൊന്നും ചിലതിലില്ല, ചില ഖിറാഅ സ്ഥലത്തുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, വർഷിൻ്റെ റിവായത്തിൽ മദ്ദുൽ ബദലിന് മൂന്ന് രൂപത്തിൽ പാരായണം ചെയ്യാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, തിൽക്കദ്ദാറുൽ ആഖിറത്തു എന്നുള്ളത് നമ്മുടെ റിവായത്തിലാണ്, വർഷിൻ്റെ റിവായത്തിൽ ഓതുന്നത് തിൽക്കദ്ദാറുൽ ആഖിറ, റായിന് അവിടെ തർക്കീഖാണ്, വഖഫ് വർഷിൽ ചെയ്യാതെ വർഷിൻ്റെ നിയമമാണ്. അതുപോലെ അൽ ആഖിറ എന്നുള്ള അല ആഖിറ എന്നാ പറയുക, ഈ അല ആഖിറ എന്നുള്ളത് ആ എന്നുള്ള നീട്ടാനുള്ള അത് വർഷ് മദ്ദുൽ ബദലാണ്. അവിടെ മൂന്ന് വജ്ഹുകളുണ്ട്, ഒന്ന് ഖസർ, മറ്റൊന്ന് തവസ്സുത്ത്, മറ്റൊന്ന് ഇഷ്ബാ. അപ്പോൾ വർഷ് പിന്നെ രണ്ട് വജ്ഹാണ് വർഷനുള്ളത്, തവസ്സുത്തും അതുപോലെ തന്നെ മദ്ദും. അപ്പോൾ തിൽക്കദ്ദാറുൽ ആഖിറ, തിൽക്കദ്ദാറുൽ ആഖിറ, തിൽക്കദ്ദാറുൽ ആഖിറ. ഞാനിപ്പോൾ ഇത് ഓതുന്ന, ഇത് കേൾക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇതെന്ത് ഖിറാഅത്താണ്, ഇത് കേൾക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമോ അതിശയോക്തിയോ തോന്നിയേക്കാം. ഏതായാലും ഇങ്ങനെയൊക്കെ ഖിറാഅത്തുണ്ട് എന്നെങ്കിലും നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ആഖിറ എന്ന് ഓതുമ്പോൾ അത് തെറ്റാണെന്ന് പറയണ്ട. ആരോതുമ്പോൾ എല്ലാവരും ഓതാൻ പറ്റൂല. അതിന് ഖുർആൻ പാരായണ നിയമങ്ങൾ, അതുപോലെ തന്നെ വ്യത്യസ്ത ഖിറാഅത്തുകൾ പഠിച്ച ആളുകൾ അങ്ങനെ ആരെങ്കിലും ഓതുന്നെങ്കിൽ അതിനെ നമുക്ക് കുറ്റം പറയേണ്ടതില്ല എന്നുകൂടി മനസ്സിലാക്കാൻ. ഇങ്ങനെയൊക്കെ ഖിറാഅത്തുണ്ട്, വെറും മലിക്കി അല്ലെങ്കിൽ മാലിക്കി ഉമ്മദ്ദീൻ എന്ന വ്യത്യാസം മാത്രമല്ല, എല്ലാ ആളുകൾക്കും, പല ആളുകളും ഖിറാഅത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് മാത്രമേ വ്യത്യാസം അറിയുള്ളൂ. കേട്ടിട്ടുണ്ടാവുള്ളൂ, പക്ഷേ ഇങ്ങനെയും വ്യത്യാസങ്ങളുണ്ട് എന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ അൽ വഖഫു അൽ ഇൻതിളാരി എന്നതാണ് രണ്ടാമത്തെ രൂപം. എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത രൂപങ്ങൾ ഒരു കലിമത്ത് ഒരു ഇതിൽ തന്നെ ആയത്തിൽ തന്നെ ഉണ്ടാകുമ്പോൾ അങ്ങനെ അതിനു വേണ്ടി വഖഫ് ചെയ്യും. അപ്പോൾ തിൽകദ്ദാറുൽ ആഖിറ, പിന്നെ അലാഖിറ, അങ്ങനെ അവിടുന്ന് ഓതിയാൽ മതി. അതിനാണ് വഖഫുൽ ഇൻതിളാരി എന്ന് പറയുന്നത്. ഇതിന് ആയത്തിൻ്റെ തുടക്കം മുതലേ ഓതേണ്ടതില്ല. അപ്പോൾ വ്യത്യസ്ത ഖിറാഅത്തുകൾ, വ്യത്യസ്ത വജുഹുകൾ, ഒരു ഖിറാഅത്തിൽ തന്നെ വ്യത്യസ്തമായ വജുഹുകൾ, രൂപങ്ങൾ ഒരു കലിമത്തിൽ തന്നെ ഉണ്ടാകുമ്പോൾ അതിനെ അവിടുന്ന് ആ കലിമത്തിൽ തന്നെ എടുത്തിട്ട് ഓതിയാൽ മതി. അതിനാണ് വഖഫുൽ ഇൻതിളാരി എന്ന് പറയുന്നത്. പിന്നീട് വഖഫുൽ അൽ വഖഫു അൽ ഇഖ്തിബാരി, അൽ വഖഫു അൽ ഇഖ്തിബാരി. അൽ വഖഫുൽ ഇഖ്തിബാരി എന്ന് പറഞ്ഞാൽ ഖാരി ഖുർആൻ പാരായണം ചെയ്യുന്ന ആൾ, അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ഒരു ഉസ്താദും ഒരു തിൽമീദും, ഒരു ആൾ ഒരാൾ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പോൾ ഉസ്താദ് തിൽമീദിനോട്, ഉസ്താദ് വിദ്യാർത്ഥിയോട് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്, എങ്ങനെ ഇവിടെ എങ്ങനെയാണ് വഖഫ് ചെയ്യുക, ഇവിടെ അവിടെ എങ്ങനെയാണ് വഖഫ് ചെയ്യുക എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഓരോ വഖഫ് അറിയാൻ വേണ്ടിയിട്ട്, അവിടെ എങ്ങനെയാണ് വഖഫ് ചെയ്യുക എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ആ വഖഫിനാണ് വഖഫുൽ അൽ ഇഖ്തിബാരി എന്ന് പറയുന്നത്. പരീക്ഷിക്കുക, ഇഖ്തിബാർ, പരീക്ഷ. അപ്പോൾ എന്താണ്, ഉസ്താദ് വിദ്യാർത്ഥിയെ പരീക്ഷിക്കുകയാണ്, അവിടെ എങ്ങനെയാണ് വഖഫ് ചെയ്യാൻ എന്ന് അവനെ അറിയുമോ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന രൂപമാണ് ഇവിടെ. അപ്പോൾ ഇതാണ് ഖാരിഇൻ്റെ അവസ്ഥ പരിഗണിച്ചുകൊണ്ടുള്ള വഖഫുകൾ മൂന്ന്. നാലാമത്തെ അൽ വഖഫുൽ ഇഖ്തിയാരി. അൽ വഖഫുൽ ഇഖ്തിയാരി എന്ന് പറഞ്ഞാൽ ഖാരിഇന് തന്നെ തിരഞ്ഞെടുക്കുന്ന വഖഫ് എന്ന് പറഞ്ഞാൽ, ഒരു ആയത്ത് പൂർണ്ണമാകുന്നിടത്ത് ഖാരിഇന് നിർത്താം, അതുപോലെ അർത്ഥം പൂർണ്ണമാകുന്നിടത്ത് ഒരു ഖാരിഇന് ഖുർആൻ പാരായണം ചെയ്യുന്ന ആൾക്ക് അവിടെ നിർത്താം. അദ്ദേഹം തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ജുംല പൂർണ്ണമായിരിക്കണം, ആശയം പൂർണ്ണമായിരിക്കണം, അതുപോലെ ആയത്ത് പൂർണ്ണമായിരിക്കുക അല്ലെങ്കിൽ ആശയം പൂർണ്ണമാകുക, ഈ രണ്ട് സ്ഥലങ്ങളിലാണ് നിർത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് ഏതെങ്കിലും അദ്ദേഹത്തിന് അനുയോജ്യമായ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഇഖ്തിയാർ അനുസരിച്ച് അർത്ഥം പൂർണ്ണമാകുന്നിടത്തോ അല്ലെങ്കിൽ ആയത്ത് പൂർണ്ണമാകുന്നിടത്തോ നിർത്താവുന്നതാണ്. അത്തരം വഖഫിനാണ് അൽ വഖഫു അൽ ഇഖ്തിയാരി എന്ന് പറയുന്നത്. ഈ അൽ വഖഫുൽ ഇഖ്തിയാരിയാണ് പിന്നെ മൂന്ന് ഇനങ്ങളായിട്ട് അല്ലെങ്കിൽ നാല് ഇനങ്ങളായിട്ട് വഖഫിൻ്റെ പണ്ഡിതന്മാർ, തജ്വീദ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇൽമുൽ വഖഫുൽ വൽ ഇബ്തിദാഇൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വിഷയങ്ങൾ, അതിൻ്റെ ഇത് കടക്കുന്നത് യഥാർത്ഥത്തിൽ പ്രധാനമായും ഈ നാല് ഇനങ്ങളിലാണ്. അതായത് മഖ്റൂഇൻ്റെ അവസ്ഥ, ഖിറാഅത്ത് കേൾക്കപ്പെടുന്ന ആളുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് നാല് ഇനങ്ങളാക്കിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ നാല് ഇനങ്ങൾ ഏതൊക്കെയാണ്? അൽ വഖഫു താം, അൽ വഖഫുൽ കാഫി, അൽ വഖഫുൽ ഹസൻ, അൽ വഖഫു അൽ ഖബീഹ്. ഇതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർ വഖഫിന് നാല് ഇനങ്ങളാക്കിക്കൊണ്ട് അർത്ഥ പൂർണ്ണമാകുന്നതും ആശയം പൂർണ്ണമാകുന്നതും പരിഗണിച്ചുകൊണ്ട് നാല് ഇനങ്ങളാക്കി തിരിച്ചേ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ആയത്തിന്, ഒരു ഖുർആനിലെ ഏതെങ്കിലും പദത്തിന്മേൽ നിർത്തുമ്പോൾ ഈ നാല് രൂപങ്ങളിൽ ഏതെങ്കിലും ഒന്നാണ് ആയിത്തീരുന്നത്. നമ്മൾ ഏതെങ്കിലും ഖുർആനിക ആയത്തുകളിൽ നിർത്തുമ്പോൾ ഈ നാലിൽ ഏതെങ്കിലും ഒരു രൂപത്തിലാണ് ആകുക. ഒന്നുകിൽ വഖഫ് താമ്, അല്ലെങ്കിൽ വഖഫുൽ കാഫി, അല്ലെങ്കിൽ വഖഫുൽ ഹസൻ, അല്ലെങ്കിൽ വഖഫു അൽ ഖബീഹ്. അത് നമുക്ക് ഓരോന്നും കൃത്യമായി തന്നെ പറയാൻ ഉദാഹരണ സഹിതം നമുക്ക് സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദു എന്നുള്ളത് മേൽ നിർത്തുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പിന്നെ അറബി ഭാഷ നിയമപ്രകാരവും അതുപോലെ അർത്ഥം പൂർണ്ണമാകുന്നതും ഒക്കെ പരിഗണിക്കണമെന്ന് പറഞ്ഞല്ലോ. ആ നിലക്ക് നോക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയിൽ ആദ്യത്തെ രണ്ടാമത്തെ ആയത്തിൽ അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളത്, അൽഹംദു എന്ന് അവിടെ നിർത്തുന്നത് അനുവദനീയമല്ല. അതിന് യാതൊരു അർത്ഥം പൂർണ്ണമാകുന്നത് അല്ല നിർത്തുന്നത്. അതൊരു ജുംല പൂർണ്ണമാകണമെങ്കിൽ ഫഇല്, ഫാഇല്, മുബ്തദ, ഖബർ അല്ലെങ്കിൽ ആ തർക്കീബ് പൂർണ്ണമാകണം. പൂർണ്ണമാകാത്തതിന് ജുംല പൂർണ്ണമായി എന്ന് പറയുകയില്ല. ഒന്നുകിൽ ഫിഅല്, ഫാഇല് അല്ലെങ്കിൽ മുബ്തദ, ഖബർ ഏറ്റവും ചുരുങ്ങിയത് അവിടെ ഉണ്ടാണ്. അപ്പോഴാണ് ജുംല ഇസ്മിയാകുക അല്ലെങ്കിൽ ജുംല ഫിഅലിയാകുക. ഈ രണ്ട് രൂപത്തിലെ ജുംലയേ ഉള്ളൂ, ഒന്നുകിൽ ജുംല ഇസ്മിയ അല്ലെങ്കിൽ ജുംല ഫിഅലിയ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പൂർണ്ണമാകാം, അതിൻ്റെ റുക്കിന് പൂർണ്ണമാകത്തെടുത്തോളം ജുംല പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് തന്നെ അൽഹംദ് എന്നുള്ളത് നിർത്തുക എന്നുള്ളത് പാടില്ല. അതിനെ വഖഫുൽ ഖബീഹ് എന്ന് പറയാം. എന്നാൽ അൽഹംദുലില്ലാഹി അവിടെ നിർത്തുകയാണെങ്കിലോ, ഒരാൾ അൽഹംദുലില്ലാഹി എന്നുള്ളത് നിർത്തുകയാണെങ്കിൽ അവിടെ തർക്കീബ് ഇഅ്റാബ് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമാണ് ജുംല. അൽഹംദുലില്ലാഹി, അൽഹംദുലില്ലാഹി, സ്തുതി മുഴുവൻ അള്ളാഹുവിനാകുന്നു, അവിടെ അർത്ഥം പൂർണ്ണമാണ്. അവിടെ എന്താണ് അതിൻ്റെ അർത്ഥം പൂർണ്ണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുഴപ്പമില്ല നിർത്തുന്നതിന്, അതിൻ്റെ റുക്കിന് പൂർണ്ണമായിട്ടുണ്ട് ജുംല. അതുകൊണ്ട് നിർത്തിയാൽ പ്രശ്നമില്ല, വൃത്തിയാൽ കുഴപ്പമില്ല. അൽ വഖ്ഫു അൽ ഹസൻ, അതിനാണ് വഖ്ഫുൽ ഹസൻ എന്ന് പറയുക. അപ്പം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നിടത്ത് അൽഹംദുലില്ലാ, ഇപ്പം നമ്മളൊക്കെ പറയാറില്ലേ ഖുർആനല്ലാത്ത നമ്മളിപ്പോൾ എന്തെങ്കിലും നമുക്കൊരു നല്ല കാര്യം ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ പൂർണ്ണമായി, അല്ല സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അപ്പോൾ അൽഹംദുലില്ലാ എന്നുള്ളിടത്ത് നിർത്താം, അതിന് വഖ്ഫുൽ ഹസൻ എന്ന് പറയും. അൽഹംദ് എന്ന് നിർത്തിയാൽ വഖ്ഫുൽ ഖബീഹ്. അപ്പോൾ അതായത് ഇതിൻ്റെ മുമ്പത്തെ ഒരു വാചകം നിർത്തുമ്പോൾ അതും അതിൻ്റെ ശേഷമുള്ളതിനുമായ മുമ്പത്തെയുമായ ബന്ധമുണ്ടോ ഇല്ലേ എന്നുള്ളത് പരിശോധിക്കപ്പെടണം. ഇപ്പോൾ വഖ്ഫുൽ ഖബീഹും വഖ്ഫുൽ ഹസനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വഖ്ഫുൽ ഹസൻ ആ ജുംലയുടെ തർക്കീബ് റുക്കിന് അവിടെ ഉണ്ട്. ഒന്നിൽ ഫേല് ഫായൽ അല്ലെങ്കിൽ മുബ്തദ ഖബർ, എന്താണോ ജുംലൻ്റെ തർക്കീബ് ആ റുക്കിനുകൾ നിർബന്ധ ഘടകങ്ങൾ, ജുംലയാകാനുള്ള ഘടകങ്ങൾ അതിലുണ്ടെങ്കിൽ അതിനെ അവിടെ നിർത്താം. അപ്പോൾ അതിനെ വഖ്ഫുൽ കാഫി, അപ്പോൾ അതിനെ വഖ്ഫുൽ കാഫി എന്ന് പറയും. അതല്ല എങ്കിലോ ജുംല പൂർണ്ണ റുക്കിനില്ല പൂർണ്ണമായിട്ടില്ലെങ്കിൽ അതിനെ വഖ്ഫുൽ ഖബീഹ് എന്ന് പറയും. ഇനി ശേഷം നമ്മൾ നിർത്തുന്നതിന് ശേഷമുള്ളതോ മുമ്പുള്ളതും ശേഷമുള്ളത് മുമ്പുള്ളതുമായി കൊണ്ട് ബന്ധമുള്ളതാണെങ്കിൽ, മഅനയിൽ ബന്ധമുള്ളതാണെങ്കിൽ, മഅനയിൽ ബന്ധമുള്ളതാണെങ്കിൽ അവിടെ വഖ്ഫ് നിർത്താം, ചെയ്യാം, വഖ്ഫ് ചെയ്യാം എന്നുള്ളത് അൽ വഖ്ഫുൽ കാഫി എന്ന് പറയാൻ പറ്റും. വഖ്ഫു താം, വഖ്ഫുൽ ഹസനും വഖ്ഫുൽ ഖബീഹും കഴിഞ്ഞ് വഖ്ഫ് അൽ കാഫി. ശേഷമുള്ളത് ഇതുമായി പറഞ്ഞതിനോട്, എന്നെ മുമ്പ് പറഞ്ഞതിനോട് അർത്ഥത്തിൽ ബന്ധമുണ്ട്, പദത്തിലല്ല. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ ആയത്താണ്, എന്ന് പറഞ്ഞ് പിന്നെ അതിന് ശേഷമുള്ള ഭാഗമാണ്. ഇപ്പോൾ വമിമ്മ റസഖനാഹും യുൻഫിഖൂൻ, ഉലായിക അലാ ഹുദ മിർ റബ്ബിഹിം, ഇതൊക്കെ ബന്ധമുള്ളതാണ്. എന്ത് അർത്ഥത്തിൽ ബന്ധമുണ്ട്, പദത്തിൽ ബന്ധമില്ലെങ്കിലും ലഫ്ളല്ല, മഅനയിലാണ് മുമ്പുള്ളതിനോട് ശേഷമുള്ളത് തഅല്ലുഖ് എങ്കിൽ അതിനെ വഖ്ഫ് ചെയ്യാം, വഖ്ഫുൽ കാഫി മതിയായതാണ് എന്ന് പറയാം. ശേഷമുള്ളത് ആയ ഭാഗത്ത് യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനൂ വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യഷ്ഊറൂൻ എന്ന് പറഞ്ഞിട്ട് വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, അത് ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഇതൊക്കെ അർത്ഥത്തിൽ ബന്ധമുള്ളതാണ്, പദത്തിലല്ല. അപ്പോൾ അവിടെ അത്തരം സ്ഥലങ്ങളിൽ വഖ്ഫ് അൽ കാഫി, വഖ്ഫ് ചെയ്യാം, വഖ്ഫ് ചെയ്യുന്നത് ഉത്തമം. വഖ്ഫ് ചെയ്യാം, ഇത് വഖ്ഫുൽ കാഫി, ഇതിന് മുമ്പത്തത് വഖ്ഫുൽ ഹസൻ, ആദ്യം പറഞ്ഞത് വഖ്ഫുൽ ഖബീഹ്. ഇനി അർത്ഥത്തിലും ആശയത്തിലും മുമ്പുള്ളതും ശേഷമുള്ളതും ഒരു ബന്ധവും പിന്നെ ഇല്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിർത്തുന്നത് വഖ്ഫു താം. അതായത് നമ്മൾ നിർത്തുന്ന കലിമത്തിൻ്റെ ശേഷമുള്ളത് മുമ്പുള്ളതിനോട് ബന്ധമില്ല, ലഫ്ളിയായോ മഅനവിയായോ പദം കൊണ്ടോ ആശയം കൊണ്ടോ ബന്ധമില്ലാത്തതാണ് നമ്മൾ നിർത്തുന്ന പദമെങ്കിൽ അതിനെയാണ് വഖ്ഫു താം, പൂർണ്ണമായ വഖ്ഫ് എന്ന് പറയുന്നത്. ഇമാം ഇബ്നുൽ ജസരി പറഞ്ഞു, ഫൽ വഖ്ഫു താമു അക്സറു മാ യകൂനു ഫീ റുഊസിൽ ആയി വൻഖിളാഇൽ ഖസസ്. അതായത് വഖ്ഫു താം സാധാരണ വരാറുള്ളത്, കൂടുതലായി വരാറുള്ളത് റുഊസുൽ ആയി, റസുൽ ആയി, റുഊസുൽ ആയി എന്ന് പറഞ്ഞാൽ ആയത്തിൻ്റെ അവസാനം, ഒരായത്ത് അവസാനിക്കുന്നിടത്താണ് വഖ്ഫു താം വരാറുള്ളത്. അതുപോലെ തന്നെ ഒരു സംഭവം പറഞ്ഞ് അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞ് അവസാനിക്കുന്നിടത്താണ് വഖ്ഫു താം വരാറുള്ളത്. ഇപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവിടെ വഖ്ഫു താമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വഖ്ഫു താം. മാലികി യൗമിദ്ദീൻ, വഖ്ഫു താമാണ്. പിന്നെ അവിടുത്തെ ആയത്താണ് പിന്നെ നമ്മൾ തുടങ്ങുന്നത്, ശേഷമുള്ള ആയത്ത് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവിടെയൊക്കെ വഖ്ഫ് താമാണ്. പിന്നെ നമ്മൾ തുടങ്ങുന്നതിനാണ്, ഇപ്പോൾ വഖ്ഫ് താമിന് ശേഷം തുടങ്ങുന്നതിനാണ് അവിടെ നമ്മൾ തുടങ്ങുന്നത് അതിന് ശേഷമുള്ളതാണ്, അതിനാണ് ഇബ്തിദ എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് നിർത്തി അതിനാണ് വഖഫ് എന്ന് പറയുക. ശേഷമുള്ളത് തുടങ്ങുന്നതിനാണ് ഇബ്തിദ, തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതിൽ വഖഫ് താമ് അവിടെ വഖഫ് ചെയ്യാം, അതാണ് വഖഫ് ചെയ്യേണ്ടത്. അൽ ഇബ്തിദ അതിന് ശേഷമുള്ളത് കൊണ്ട് തുടങ്ങാം, കാരണം അതിന് തുടങ്ങിയ പദത്തിനോട് അർത്ഥത്തിലും ആശയത്തിലും പദത്തിലും ബന്ധമില്ലാത്തതാണ് വഖഫ് താമ്. എന്നാൽ വഖഫുൽ കാഫി ആണെങ്കിലോ, വഖഫ് ചെയ്യാം, ശേഷമുള്ളത് കൊണ്ട് തുടങ്ങും ചെയ്യാം, ശേഷമുള്ളത് കൊണ്ട് വഖഫ് ചെയ്യാം ചെയ്യാം, ശേഷമുള്ളത് കൊണ്ട് തുടങ്ങും ചെയ്യാം. കാരണം അതിന് മുമ്പുള്ളതിനോട് ലഫ്ളിൽ എന്തില്ല, വ്യത്യാസമല്ല, ആശയത്തിലാണ്, ലഫ്ളിൽ എന്തില്ല, ബന്ധമില്ല, ആശയത്തിലാണ്, മഅനയിലാണ് തഅല്ലുഖ് ഉള്ളത്. എന്നാൽ വഖഫുൽ ഹസൻ, വഖഫ് ചെയ്യാം, പക്ഷെ തുടങ്ങുമ്പോൾ ആ വഖഫ് ചെയ്തോടത്തൊന്നും തുടങ്ങാൻ പറ്റില്ല, കാരണം മുമ്പുള്ളതിനോട് പദത്തിൽ ബന്ധമുള്ളത് കൊണ്ട്. അപ്പോൾ പദത്തിൽ ബന്ധമുള്ളത് കൊണ്ട് ഖിറാഅത്ത് തുടങ്ങൽ എവിടെ നിന്നാണോ നിർത്തിയത് അവിടെ നിന്ന് തന്നെ തുടങ്ങണം, എന്നാലാണ് ആ പദങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാവുകയുള്ളൂ, അങ്ങനെ അർത്ഥം പൂർണ്ണമാവുകയുള്ളൂ. വഖഫുൽ ഹസൻ എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യാം, പക്ഷേ ആ വഖഫ് ചെയ്തതിന് ശേഷമുള്ള പദം കൊണ്ട്, കലിമത്ത് കൊണ്ട് തുടങ്ങാൻ പാടില്ല, കാരണം അത് നിർത്തിയതുമായി പദത്തിൽ തന്നെ, പദം കൊണ്ട് തന്നെ, ലഫ്ളു കൊണ്ട് തന്നെ ബന്ധമുള്ളത് കൊണ്ട്. അതുകൊണ്ട് ഖിറാഅത്ത് തുടങ്ങുമ്പോൾ എവിടെയാണ് നിർത്തിയത്, ആ നിർത്തിയ അവിടുന്ന് നിർത്തിയത് ആ പദം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ളത് കൊണ്ട് തന്നെ അവിടുന്ന് തന്നെ തുടങ്ങണം. കലിമത്ത് പൂർത്തിയാകുക, കലാം പൂർത്തിയാകുവാനും അതുപോലെ തന്നെ അർത്ഥം പൂർണ്ണമാകുവാനും, കലാം പരസ്പരം ബന്ധം ഉണ്ടാകുവാനും അതുപോലെ തന്നെ അർത്ഥം പൂർണ്ണമാകാനും വഖഫുൽ ഹസനിലാകുമ്പോൾ എവിടെ നിന്നാണ് നിർത്തിയത് ആ കലിമത്ത് കൊണ്ട് തന്നെ തുടങ്ങണം എന്നർത്ഥം. എന്നാൽ വഖഫുൽ ഖബീഹ് ഒരിക്കലും വഖഫ് ചെയ്യാൻ പാടില്ല, അവിടുന്ന് അതിനുശേഷമുള്ളത് കൊണ്ട് തുടങ്ങാനും പാടില്ല. ഇനി ഒരു ഖാരി ഖുർആൻ പാരായണം ചെയ്യുന്ന ആൾ നിർബന്ധിതനായി അങ്ങനെ തുടങ്ങേണ്ടി നിർത്തേണ്ടി വന്നു, വഖഫുൽ ഖബീഹിൻ്റെ സ്ഥലത്താണ് നിർത്തേണ്ടി വന്നത് എങ്കിൽ അദ്ദേഹം എവിടെ നിന്നാണോ നിർത്തിയത് അവിടുന്ന് തന്നെ തുടങ്ങൽ അദ്ദേഹം തുടങ്ങാൻ ബാധ്യസ്ഥനാണ്. വഖഫുൽ ഹസനിൽ ചെയ്തതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യണം എന്നർത്ഥം. അധിക പണ്ഡിതന്മാരും ആയത്തുകൾ അവസാനിക്കുന്നിടത്ത് വഖഫ് ചെയ്യാൻ അനുമതി നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആയത്ത് അവസാനിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പൂർണ്ണമായും വഖഫ് ആയിക്കൊള്ളണമെന്നില്ല, എന്നാലും അവിടെ വഖഫുൽ കാഫിയും വഖഫുൽ ഹസനൊക്കെ അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അർത്ഥം ശേഷമുള്ളതിനോട് ലഫ്ളിയായിട്ട് ശേഷമുള്ളതിനോട് പിന്നെ ബന്ധമുണ്ട് എങ്കിൽ ആയത്ത് പിന്നെ കൂട്ടി ഓതണം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റാജിഹ് പ്രബലമായ അഭിപ്രായ പ്രകാരം ഒരു ഖാരി പിന്നെ വഖഫ് ചെയ്യുമ്പോൾ ആയത്തുകൾ അവസാനിക്കുന്നിടത്ത് നിർത്താം എന്നുള്ളതാണ്. അതോ അർത്ഥം മനസ്സിലാക്കണം എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മഅരിഫത്തുൽ വഖഫി വൽ ഇബ്തിദ മബ്നിയത്തുൻ അലാ ഇൽമി തഫ്സീർ. ഇൽമി തഫ്സീർ എത്ര അറിയുന്നോ അത്രയും ഒരാൾക്ക് വഖഫ് ഇബ്തിദാഇനെക്കുറിച്ച് എവിടെ നിർത്താം, എവിടെ നിന്ന് തുടങ്ങാം, എങ്ങനെ നിർത്താം, എങ്ങനെ തുടങ്ങാം, ഈ വിഷയങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അറിവുണ്ടാകും എന്ന് പണ്ഡിതന്മാർ പറയാനുള്ള കാരണം ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വഖഫും ഇബ്തിദാവും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എവിടെ നിർത്തണം, എങ്ങനെ നിർത്തണം എന്ന കാര്യം അർത്ഥം അറിയുന്നതിനനുസരിച്ചാണ് എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാണ്, പലർക്കും അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓതുന്നത്. ചില ആളുകൾക്ക് അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളൊന്നും ചിലപ്പോൾ അർത്ഥമൊന്നും മനസ്സിലാക്കാതെയാണ് ഓതുന്നത്. ഏതായിരുന്നാലും അർത്ഥം അറിഞ്ഞ് ഓതുക എന്നുള്ളതാണ് ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഖിറാഅത്തുൽ ഖുർആൻ ബി തദബ്ബുരിൽ മഅന എന്ന് മനസ്സ് നന്നാകുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം നമ്മൾ
2: സൂറത്തുൽ മുദ്ദസ്സിർ മക്കയിൽ അവതരിച്ചത്, പാരായണം നിർവഹിക്കുന്നത് ഹാഫിൽ മുഹമ്മദ് ഇഹ്സാൻ.
3: بسم الله الرحمن الرحيم يا أيها المدثر قم فأنذر وربك فكبر وثيابك فطهر والرجز فاهجر ولا تمنن تستكثر ولربك فاصبر فإذا

فكر وقدر فقتل كيف قدر ثم قتل كيف قدر ثم نظر ثم عبس وبسر ثم

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തെൻസിയിൽ പ്രശസ്ത ഖാരിങ്ങളുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ പ്രക്ഷേപണമാണ് തെൻസിയിൽ. ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബഖറയിലെ 141 വരെയുള്ള വചനങ്ങൾ നമുക്ക് കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി അഷ്ഷേഖ് അഹമ്മദ് അൽ നുഫൈസ്.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇപ്പോൾ കേട്ടത് തൻസീൽ, സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബഖറയിലെ 141 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അശ്ശേഖ് അഹമ്മദ് നുഫൈസ്.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിലെ സൂറത്ത് മുദ്ദസിർ 32-ാമത്തെ ആയത്ത് മുതൽ 47-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗമാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം കേൾക്കുന്നത്.
4: വചനം 32. വാക്കർത്ഥം: കല്ല, അങ്ങനെയല്ല, വേണ്ട. വൽ ഖമർ, ചന്ദ്രൻ തന്നെയാണ്. അങ്ങനെ വേണ്ട, ചന്ദ്രൻ തന്നെയാണ് സത്യം. വചനം 33. വാക്കർത്ഥം: വല്ലൈലി, രാത്രിയും തന്നെയാണ്. ഇദ് അദ്ബറ, അത് പിന്നിട്ടു പോകുമ്പോൾ.
5: വല്ലൈലി ഇദ് അദ്ബറ,
4: രാത്രിയുമാണ് സത്യം, അത് പിന്നിട്ടു പോകുമ്പോൾ. വചനം 34. വാക്കർത്ഥം: വസ്സുബ്ഹി, പ്രഭാതവും തന്നെയാണ്. ഇദാ അസ്ഫർ, അത് പുലരുമ്പോൾ, പ്രകാശപ്പെട്ടാൽ.
5: വസ്സുബ്ഹി ഇദാ അസ്ഫർ,
4: പ്രഭാതവുമാണ് സത്യം, അത് പുലർന്ന് പ്രകാശിച്ചു വന്നാൽ. വചനം 35. വാക്കർത്ഥം: ഇന്നഹ, നിശ്ചയമായും അത്. ലഇഹ്ദ, ഒന്ന് തന്നെ, ഒരു കാര്യം തന്നെ. അൽകുബർ, വലുതായതിൽ, വൻ കാര്യങ്ങളിൽ. നിശ്ചയമായും അത് നരകം, വൻ കാര്യങ്ങളിൽ ഒന്നു തന്നെ. വചനം 36. വാക്കർത്ഥം: നദീറൻ, താക്കീതു നൽകുന്നതായിട്ട്. താക്കീതെന്ന നിലയിൽ. ലിൽ ബഷരി, മനുഷ്യന്.
5: നദീറൻ ലിൽ ബഷർ,
4: മനുഷ്യന് ഒരു താക്കീത് എന്ന നിലയ്ക്ക്. വചനം 37. വാക്കർത്ഥം: ലിമൻ ഷാ, ഉദ്ദേശിച്ചവർക്ക്. മിങ്കും, നിങ്ങളിൽ നിന്ന്. അയ്യ തഖദ്ദമ, മുന്നോട്ടു വരുവാൻ, മുന്തുവാൻ. ഔയ തഅഖർ, അല്ലെങ്കിൽ പിന്നോട്ടു പോകാൻ, പിന്താൻ.
5: ലിമൻ ഷാ മിൻകും അൻ യതഖദ്ദമ ഔ യതഅഖർ,
4: അതായത് നിങ്ങളിൽ നിന്ന് മുന്നോക്കം വരുവാനോ പിന്നോക്കം പോകുവാനോ ഉദ്ദേശിച്ചവർക്ക്. വചനം 32 മുതൽ 37 വരെയുള്ളതിൻ്റെ വിശദീകരണം. സത്യയാഥാർത്ഥ്യങ്ങളുടെ നേരെ കൽപ്പിച്ചുകൂട്ടി ധിക്കാരം കൈക്കൊണ്ടവർക്ക് സഖർ എന്ന നരകശിക്ഷയാണുള്ളതെന്ന് 26 വചനത്തിൽ അല്ലാഹു താക്കീതു നൽകി. തുടർന്നുള്ള വചനങ്ങളിൽ അതിൻ്റെ ഉഗ്രതയും ഗൗരവവും ചൂണ്ടിക്കാട്ടി. പിന്നീട് വിഷയത്തിൻ്റെ ഗൗരവം ഒന്നുകൂടി ഊന്നിപ്പറയുകയാണ്. ചന്ദ്രൻ, രാത്രി, പ്രഭാതം എന്നിവയുടെ പേരിൽ സത്യം ചെയ്തുകൊണ്ടുള്ള ആ പ്രസ്താവനയുടെ സാരം ഇങ്ങനെ സംഗ്രഹിക്കാം. അത് ആ സഖറാകുന്ന നരകം കേവലം അവഗണിച്ചു തള്ളാവുന്ന ഒരു കാര്യമല്ല, ഏറ്റവും വമ്പിച്ച ഒരു കാര്യമത്രയത്. ഇത് ഒരു വ്യക്തിക്കോ ചില വ്യക്തികൾക്കോ മാത്രമുള്ള ഒരു താക്കീതല്ല, മനുഷ്യവർഗത്തിനാകമാനമുള്ള താക്കീതാണിത്. അതെ, മുമ്പോട്ട് വന്ന് സത്യം സ്വീകരിക്കുവാൻ തയ്യാറാകുന്നവർക്കും സത്യത്തിൽ നിന്ന് പിന്നോക്കം പോയി ദുർമാർഗത്തിൽ പതിക്കുന്നവർക്കും താക്കീതാകുന്നു. വചനം 38. വാക്കർത്ഥം: കുല്ലു നഫ്സിൻ, എല്ലാ ദേഹവും
6: അഥവാ
4: ആത്മാവും ആളും, ബിമാ കസബത്ത്, അത് സമ്പാദിച്ചതിന് പ്രവർത്തിച്ചതിന് റഹീന, പണയമാണ്, പണയപ്പെട്ടതായിരിക്കും.
5: കുല്ലു നഫ്സിൻ ബിമാ കസബത്ത് റഹീന,
4: എല്ലാ ഓരോ ദേഹവും ആളും അത് സമ്പാദിച്ചു വച്ചതിന് പണയപ്പെട്ടതായിരിക്കും. വചനം 39. വാക്കർത്ഥം: ഇല്ല അസ്ഹാബ, ആൾക്കാരൊഴികെ, കൂട്ടരല്ലാതെ, അൽ യമീൻ, വലതുപക്ഷത്തിൻ്റെ,
5: ഇല്ല അസ്ഹാബൽ യമീൻ,
4: വലതുപക്ഷക്കാരൊഴികെ. വചനം 40. വാക്കർത്ഥം: ഫീ ജന്നാത്തിൻ, ചില സ്വർഗങ്ങളിൽ, യതസാഅലൂൻ, അവർ ചോദ്യം ചെയ്യും.
5: ഫീ ജന്നാത്തിൻ യതസാഅലൂൻ,
4: ചില സ്വർഗങ്ങളിലായിരിക്കും അവർ ചോദ്യം ചെയ്യും. വചനം 41. വാക്കർത്ഥം: അനിൽ മുജിരിമീൻ, കുറ്റവാളികളെപ്പറ്റി, കുറ്റവാളികളെക്കുറിച്ച്. വചനം 42. വാക്കർത്ഥം: മാ സലകക്കും, നിങ്ങളെ പ്രവേശിപ്പിച്ചത് എന്താണ്, പ്രവേശിപ്പിച്ച കാരണം എന്താണ്. ഫീ സഖർ, സഖറിൽ, നരകത്തിൽ.
5: അനിൽ മുജ്രിമീൻ, മാ സലകക്കും ഫീ സഖർ,
4: നിങ്ങളെ സഖറിൽ പ്രവേശിപ്പിച്ചത് എന്താണ് എന്ന്. വചനം 38 മുതൽ 42 വരെയുള്ളതിൻ്റെ വിശദീകരണം. ഓരോ ആളും അവരവരുടെ കർമ്മങ്ങളാകുന്ന സമ്പാദ്യങ്ങൾക്ക് പണയമായിരിക്കും. അഥവാ സ്വന്തം കടമകളും ബാധ്യതകളും തീർത്തു കഴിഞ്ഞ സമ്പാദ്യങ്ങളാണുള്ളതെങ്കിൽ രക്ഷയുണ്ട്, ഇല്ലാത്ത പക്ഷം രക്ഷ കിട്ടുവാൻ മാർഗമില്ല. പക്ഷേ വലതുപക്ഷക്കാരാകുന്ന സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടമകളും ബാധ്യതകളുമെല്ലാം ഇഹത്തിൽ വെച്ച് നേരത്തെ നിറവേറ്റപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് അവർ കർമ്മങ്ങൾക്ക് പണയപ്പെട്ട് കഷ്ടപ്പെടേണ്ടി വരുന്നതല്ല. വലതുപക്ഷക്കാരെപ്പറ്റി സൂറത്തു വാഖിഅയിൽ അല്ലാഹു വിവരിച്ചിട്ടുണ്ട്. അവർക്ക് സഖറിനെ ഭയപ്പെടേണ്ടതുമില്ല, സ്വർഗമായിരിക്കും അവരുടെ സങ്കേതം. അവിടെ വച്ച് ചിലപ്പോൾ അവർ സഖറിൻ്റെ അവകാശികളായി തീർന്ന കുറ്റവാളികളെക്കുറിച്ച് അന്വേഷണം നടത്തും. നിങ്ങൾ ഈ ശിക്ഷയ്ക്ക് വിധേയരാകുവാൻ കാരണമെന്താണെന്ന് അവരോട് ചോദിക്കും. അതിന് നരകക്കാർ നൽകുന്ന മറുപടി നോക്കുക. വചനം 43. വാക്കർത്ഥം: ഖാലു, അവർ പറയും, ലം നക്കു, ഞങ്ങളായിരുന്നില്ല, ആയില്ല, മിനൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ.
5: ഖാലു ലം നക്കു മിനൽ മുസല്ലീൻ,
4: അവർ മറുപടി പറയും, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിരുന്നില്ല. വചനം 44. വാക്കർത്ഥം: വലം നക്കു, ഞങ്ങളായിരുന്നുമില്ല, നുത്വഈമു, ഭക്ഷണം കൊടുക്കുക, അൽ മിസ്കീന, സാധുവിന്, പാവപ്പെട്ടവന്.
5: വലം നക്കു നുത്വഈമുൽ മിസ്കീൻ,
4: ഞങ്ങൾ സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നതുമില്ല. വചനം 45. വാക്കർത്ഥം: വക്കുന്നാ നഖൂദു, ഞങ്ങൾ മുഴുകുകയും ചെയ്തിരുന്നു, തോന്നിയ വാസത്തിൽ മുഴുകുകയും ചെയ്തിരുന്നു, മഅൽ ഖായിദീൻ, മുഴുകുന്നവരോടൊപ്പം.
5: വക്കുന്നാ നഖൂദു മഅൽ ഖായിദീൻ,
4: തോന്നിയ വാസത്തിൽ മുഴുകിയിരുന്നവരോടൊപ്പം ഞങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. വചനം 46. വാക്കർത്ഥം: വക്കുന്നാ നുകദ്ദിബു, ഞങ്ങൾ വ്യാജമാക്കുകയും ചെയ്തിരുന്നു, ബിയോമിദ്ദീൻ, പ്രതിഫലത്തിൻ്റെ ദിവസത്തെ, നടപടി എടുക്കുന്ന ദിവസത്തെ. പ്രതിഫല നടപടിയുടെ ദിവസത്തെ ഞങ്ങൾ വ്യാജമാക്കുകയും ചെയ്തിരുന്നു. വചനം 47. വാക്കർത്ഥം: ഹത്ത അത്താന, ഞങ്ങൾക്ക് വരുന്നതുവരെ, അങ്ങനെ ഞങ്ങൾക്ക് വന്നു, അൽ യഖീൻ, ആ ഉറപ്പ്, ദൃഢമായ കാര്യം അഥവാ മരണം. അങ്ങനെ മരണമാകുന്ന ആ ഉറപ്പ് ഞങ്ങൾക്ക് വന്നെത്തി. വചനം 43 മുതൽ 47 വരെയുള്ളതിൻ്റെ വിശദീകരണം: മരണം വരെയും ഇതായിരുന്നു ഞങ്ങളുടെ നില, അതുകൊണ്ടാണ് ഞങ്ങൾ നരകശിക്ഷയ്ക്ക് വിധേയരായത് എന്ന് സാരം. എല്ലാ സംശയങ്ങൾക്കും വിരാമമിടുന്നതും ആർക്കും യാതൊരു സംശയമില്ലാത്തതുമായ കാര്യമാണല്ലോ മരണം. അതാണിവിടെ ഉറപ്പായ കാര്യം. അൽ യഖീൻ എന്ന് മരണത്തെ ഉദ്ദേശിച്ചു പറഞ്ഞത്. സത്യവിശ്വാസത്തിൻ്റെ അനിവാര്യ ഫലവും സത്യവിശ്വാസികളുടെ സൽക്കർമ്മങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതുമാണ് നമസ്കാരം. അതിൻ്റെ അടുത്ത സ്ഥാനം സാധുക്കളുടെ വിശപ്പടക്കുന്നതിനുമാണ്. ഈ രണ്ട് കാര്യവും ഉപേക്ഷ വരുത്തുന്നവൻ യഥാർത്ഥ വിശ്വാസിയായിരിക്കുകയില്ല. അതുകൊണ്ടാണ് ഇത് രണ്ടും ഇവിടെ മറ്റു പലയിടത്തുമെന്ന പോലെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ സന്ദേശങ്ങൾ, പ്രവാചക പ്രഭുവിൻ്റെ അധ്യാപനങ്ങൾ ആദിയായവയുടെ നേരെ പുച്ഛഭാവവും
6: അവഹേളന നയവും
4: സ്വീകരിക്കുക, അവർക്കെതിരെ അപവാദങ്ങൾ പുറപ്പെടുവിക്കുക, പ്രകോപന നടപടികൾ കൈക്കൊള്ളുക ഇത്യാദി ദുസ്സമ്പ്രദായക്കാരോട് സഹകരിച്ചും പങ്കുചേർന്നും കൊണ്ടിരിക്കുക, ഇതൊക്കെ സത്യനിഷേധത്തിൻ്റെ പ്രത്യക്ഷ ലക്ഷണങ്ങളത്രേ. എല്ലാറ്റിനും അടിസ്ഥാനമായി നിലകൊള്ളുന്നത് മരണാനന്തര ജീവിതത്തിൻ്റെയും പരലോക രക്ഷാശിക്ഷകളുടെയും നിഷേധവുമാകുന്നു. മരണം വരെ ഈ നില തുടർന്നു പോന്നവർക്കുണ്ടോ പിന്നെ വല്ല രക്ഷാമാർഗവും?
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിലെ സൂറത്ത് മുദ്ദസ്സിറിലെ 32-ാമത്തെ ആയത്ത് മുതൽ 47-ാമത്തെ ആയത്ത് വരെയാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം കേട്ടത്.
7: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിരയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.

0: ഹൃദയങ്ങൾക്ക് സമാധാനവും ആത്മാവിന് ആശ്വാസവും പകരുന്ന ഇരു ഹറമുകളിലെ നമസ്കാര പാരായണങ്ങളുമായി ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണം നമുക്ക് ശ്രവിക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

0: فسبح باسم ربك العظيم.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഹാഖയാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ നൂറിലെ 35 മുതൽ 40 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് യാസിർ അദ്ദോസരി. വിശുദ്ധ ഖുർആനിനെ ഒരധ്യാപകനിൽ നിന്ന് എങ്ങനെ പഠിക്കാം? പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറ ബക്കറയിലെ 186 മുതൽ 188 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം അഷേഖ് ഖലീഫ അത്തുനൈജി.

0: ഹൃദയങ്ങളെ തൊട്ടുണർത്തുന്ന വചനങ്ങൾ, ജീവിതത്തെ നേർവഴിയിലേക്ക് നയിക്കുന്ന സന്ദേശങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ അറിവിന്റെയും ചിന്തയുടെയും പുതിയൊരു വസന്തം തീർക്കുന്നു പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തം. സൂറാ സോഫാത്തിലെ 161 മുതൽ 163 കൂടിയ വചനങ്ങളിലേക്ക്. വിശദീകരിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫഇന്നകും വമാ തഅബ്ദൂൻ മാ അൻതും അലൈഹി ബിഫാതിനീൻ. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 160-ാമത്തെ വചനമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പോൾ ഓതി കേൾപ്പിച്ചത് 161-62 വചനങ്ങളാണ്. 160-ാമത്തെ വചനത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ദുരാരോപണങ്ങൾ ഉന്നയിക്കാത്തവർ, അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പറഞ്ഞതിൽ ഒതുങ്ങി നിൽക്കുന്നവർ, അതിൽ കൃത്യമായി വിശ്വസിക്കുന്നവർ, അവർ ഇഖ്ലാസ് നൽകപ്പെട്ടവർ മാത്രമാകുന്നു, കളങ്കരഹിതരാക്കപ്പെട്ടവരാകുന്നു എന്നതായിരുന്നു 160-ാമത്തെ വചനത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞത്. ലാക്കിൻ ഇബാദുല്ലാഹിൽ മുഖ്ലസീൻ ലഹു ഫീ ഇബാദതിഹി ലാ യസിഫൂനഹു ഇല്ലാ ബിമാ യലീഖു ബിജലാലിഹി സുബ്ഹാന. അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവിന് അനുയോജ്യമായ വിശേഷണം മാത്രം നൽകുന്നവർ എന്ന് പറഞ്ഞാൽ അത് കളങ്കരഹിതരായ അള്ളാഹുവിൻ്റെ അടിമകൾ ആകുന്നു. അതുപോലെ തന്നെ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്നു, അൽ മുഖ്ലസീൻ വഹും അൽ മുത്തബിഊന ലിൽ ഹഖ്. കളങ്കരഹിതരാക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ സത്യത്തെ പിൻപറ്റുന്നവരാകുന്നു. അൽ മുനസ്സൽ അലാ കുല്ലി നബിയിൻ വ മുർസലിൻ. അള്ളാഹു തൻ്റെ പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ചു കൊടുത്തതിൽ വിശ്വസിക്കുന്ന, ആ സത്യത്തെ പിൻപറ്റുന്ന ആളുകളാകുന്നു മുഖ്ലസീങ്ങൾ. ഇമാം തബരി റഹ്മല്ലാ പറയുന്നു, വലഖദ് അലിമത്തിൽ ജിന്നത്തു അന്നല്ലദീന ഖാലു ഇന്നൽ മലായികത്ത ബനാത്തുല്ലാഹ് ലമുഹ്ദറൂനൽ അദാബ്. ജിന്നുകൾ അവർ മനസ്സിലാക്കിയിരിക്കുന്നു, അള്ളാഹുവിനെക്കുറിച്ച് മലായിക്കത്തുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് പറഞ്ഞ ആളുകൾ അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുമെന്ന്. എന്നാൽ ഇല്ലാ ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളൊഴികെ. അല്ലദീന അഖ്ലസഹും ലിറഹ്മത്തിഹി വഖലഖഹും ലിജന്നതിഹി. അവർ അള്ളാഹുവിൻ്റെ റഹ്മത്തുകൊണ്ട് അവൻ അവർക്ക് ഇഖ്ലാസ് നൽകിയവരാകുന്നു, അവരെ അള്ളാഹു സ്വർഗത്തിനു വേണ്ടി സൃഷ്ടിച്ചവരുമാകുന്നു. 161-ാമത്തെ വചനം, ഫഇന്നകും, എന്നാൽ നിങ്ങൾ, വമാ തഅബ്ദൂൻ, നിങ്ങൾ ആരാധിച്ചു വരുന്നവയും. ഫഇന്നകും അയ്യുഹൽ മുശ്രിക്കൂന ബില്ലാ, ഹേ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന മുശ്രിക്കുകളെ. വമാ തഅബ്ദൂന മിൻ ദൂനില്ലാഹി മിൻ ആലിഹ, അള്ളാഹുവിനു പുറമേ നിങ്ങൾ ആരാധിച്ചു വരുന്ന അല്ലെങ്കിൽ ആരാധ്യന്മാരെ സ്വീകരിച്ചവരെ. അപ്പോൾ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ച ആ വസ്തുക്കളും നിങ്ങളും. ഇവിടെ ഈ വചനത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതുവരെയുള്ള വചനങ്ങളിൽ അവർ എന്ന സ്ഥലത്തില്ലാത്ത ആളുകളെക്കുറിച്ചായിരുന്നു അള്ളാഹുവിൻ്റെ പദപ്രയോഗം, ഗായിബായ ആളെക്കുറിച്ച്. ഇപ്പോൾ സ്ഥലത്തുള്ള ഒരാളോട് പറയുന്ന ശൈലിയിലേക്ക് അള്ളാഹു ശൈലി മാറ്റി. ഫഇന്നകും, എന്നാൽ തീർച്ചയായും നിങ്ങൾ. ഇതുവരെ അവർ എന്ന് പറഞ്ഞത് അള്ളാഹു ഇവിടെ നിങ്ങൾ എന്നതിലേക്ക് മാറ്റി. അറബി ഭാഷയിൽ ഈ പദപ്രയോഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വൽ ഇൽതിഫാത്തു മിനൽ ഗൈബ അവിൽ അക്സ് ലഹു ഫാഇദ. സ്ഥലത്തുള്ള ആളോട് പറയുന്ന ശൈലി മാറ്റി സ്ഥലത്തില്ലാത്ത ഒരാളോട് പറയുന്ന ശൈലിയിലേക്ക് മാറിയാലും, സ്ഥലത്തില്ലാത്ത ആളോട് പറയുന്ന ശൈലി മാറ്റി സ്ഥലത്തുള്ള ഒരാളോട് സംസാരിക്കുന്ന ശൈലിയിലേക്ക് മാറിയാലും അതിന് ചില പ്രയോജനങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, തൻബീഹുൽ മുഖാതബ്, ആ ആളുടെ ശ്രദ്ധ ക്ഷണിക്കലാകുന്നു, അത് ഉണർത്തലാകുന്നു. അന്നൽ ഖിതാബ ഇദാ കാന അല വതീറത്തിൻ വാഹിദത്തിൻ ലം യകുൻ ഫീഹിമാ യദുഉ ഇലൽ ഇൻതിബാഹ്. ഒരേ ശൈലിയിൽ തന്നെ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കപ്പെടുന്ന ആളോട് ആ ആളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ അത് പലപ്പോഴും പര്യാപ്തമാവാറില്ല. എന്നാൽ ഫഇദ തഗയ്യറൽ ഉസ്ലൂബ് ഇൻതബഹൽ ഇൻസാൻ, ശൈലിയൊന്ന് മാറ്റുമ്പോൾ, ഒരേ ശൈലിയിൽ പറയുന്നത് അതിൽ മാറ്റം വരുത്തിയാൽ അത് പലപ്പോഴും ശ്രോതാവിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ ഇടയാക്കും. അവിടെ അള്ളാഹു പറയുന്നു, നിങ്ങൾ ആരാധിക്കുന്നവർ, ആ വചനത്തിൽ ഇന്നക്കും വമാ തഅബുദൂൻ, നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്നവരും, തുടർന്നുള്ള വചനവുമായി അതൊരു ബന്ധമുണ്ട്. 162-ാമത്തെ വചനം, മാ അൻതും അലൈഹി ബിഫാതിനീൻ. മാ അൻതും, നിങ്ങളല്ല, അലൈഹി അവൻ്റെ മേൽ അഥവാ അവനെതിരായി, ബിഫാതിനീൻ, കുഴപ്പത്തിലാക്കുന്നവർ. നിങ്ങൾ അള്ളാഹുവിനെതിരിൽ ആരെയും കുഴപ്പത്തിലാക്കാൻ നിങ്ങൾക്കാവില്ല തീർച്ച. അതാണ് 162-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. മാ അൻതും ബിമുദില്ലീന അഹദ. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, നിങ്ങൾക്കൊരാളെയും പഴപ്പിക്കാൻ, വഴി പഴപ്പിക്കാൻ സാധ്യമല്ല. അഥവാ നിങ്ങൾ ആരാധിക്കുന്ന ആ ആരാധ്യ വസ്തുക്കളെ അവർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ പിൻപറ്റുന്നവരെയല്ലാതെ, നിങ്ങളെ ഭയപ്പെടുന്നവരെയല്ലാതെ നിങ്ങൾക്ക് വഴി പഴപ്പിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. പണ്ടുകാലത്തു തന്നെ ഇത്തരത്തിൽ അദൃശ്യശക്തികളിൽ, അദൃശ്യ സൃഷ്ടികളിൽ അവരെ പേടിക്കുന്ന, ഭയപ്പെടുന്ന അവസ്ഥ മനുഷ്യരിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ശക്തികളെ ആക്ഷേപിച്ചു പറയുന്നതും ബത്സിക്കുന്നതും അവയുടെ കുരുത്തക്കേട് തട്ടാൻ കാരണമായി തീരും, അതുവഴി പല രോഗങ്ങൾക്കും കാരണമായി തീരും എന്നെല്ലാം ആളുകൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ അറിയിപ്പ് അങ്ങനെ ആളുകളെ വഴി പഴപ്പിക്കാൻ, കുഴപ്പത്തിലാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന്. തഫ്സീറുകളിൽ കാണാം, അന്നൽ ജിന്ന കാനു യുമവ്വിഹൂനലിൻ നാസി അന്നൽ ജിന്ന തൻഫഉ വതദുറു വഅന്നൽ അസ്നാമ കദാലിക്. ജിന്നുകൾ പല ഉപകാരങ്ങളും ചെയ്യുമെന്നും ചില പല ഉപദ്രവങ്ങളും ചെയ്യുമെന്നും, അതേപോലെ തന്നെ വിഗ്രഹങ്ങളും ചില ഉപകാരങ്ങളും ഉപദ്രവങ്ങളും ചെയ്യുമെന്നും ആളുകൾ തെറ്റിദ്ധരിച്ചിരുന്നു. വകാനു യുഹവ്വിഫൂനന്നാസ മിൻ ബസിഹ വഇൻതിഖാമിഹ. അത്തരം ആളുകൾ ഈ വിഗ്രഹങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഇത്തരം ശക്തികളുടെ പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തിയിരുന്നു. ഹദീസിൽ കാണാം, തുഫൈൽ ബിൻ അംർ അദ്ദൂസി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ, അദ്ദേഹം മുസ്ലിമായപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇത് വലിയ അപകടങ്ങൾ സംഭവിക്കാൻ കാരണമാവുകയില്ലേ? അലാ തഖ്ഷ അലൽ സൊബിയ, നിങ്ങൾ കുട്ടികളുടെ പേരിൽ, കുട്ടികളുടെ കാര്യത്തിൽ ഭയപ്പെടുന്നില്ലേ അവർക്ക് ഉപദ്രവം ബാധിക്കുന്നതിന്? അദ്ദേഹം പറഞ്ഞു, ലാ, അള്ളാഹുവല്ലാത്ത ആരാധ്യ വസ്തുക്കളെ കൈയൊഴിക്കുന്നത് വഴി ഒരു തരത്തിലും ഉപദ്രവത്തെയും ഭയപ്പെടേണ്ടതില്ല. അത് കേട്ടപ്പോൾ ഫഅസ്ലമത്ത്, അവരും ഇസ്ലാം സ്വീകരിച്ചു. അവരത് ചോദിക്കാൻ കാരണം, വകാനു യസ്ഉമൂന അന്ന മൻ യസുബ്ബുൽ അസ്നാമ യുസീബുഹു അൽ ബറസ് അവിൽ ജുദാം. അന്നത്തെ ആളുകളുടെ വിശ്വാസം, വിഗ്രഹങ്ങളെ ആക്ഷേപിച്ചാൽ അല്ലെങ്കിൽ അള്ളാഹുവല്ലാത്ത ആരാധ്യ വസ്തുക്കളെ അതിനെ തിരസ്കരിച്ചാൽ, തള്ളിക്കളഞ്ഞാൽ, അവയെ ആക്ഷേപിച്ചാൽ കുഷ്ഠരോഗവും വെള്ളപ്പാണ്ടുമൊക്കെ ബാധിക്കുമെന്നായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്നും അത്തരത്തിലുള്ള അദൃശ്യമായ ഉപദ്രവങ്ങളെ പേടിക്കുന്നവരെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. സമൂഹത്തിൽ ഔലിയാക്കന്മാരെന്ന് പേരിട്ട് വിളിക്കുന്ന ചില ആളുകളെ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപിച്ചാൽ, അവരുടെ ചൂഷണങ്ങളെ സമൂഹത്തിൽ തുറന്നു കാണിച്ചാൽ, അവരുടെ അനുയായികൾ പറയും അവരുടെ ഗുരുത്തക്കേട് തട്ടുമെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിക്കുമെന്ന്. ഇത് പൂർവ്വകാലത്തും ആളുകൾ വിശ്വസിച്ചിരുന്ന വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഈ വചനത്തിൽ പഠിപ്പിക്കുന്നു, നിങ്ങളല്ല അലൈഹി അവനെതിരായി അള്ളാഹുവിനെതിരായി ബിഫാത്തിനീൻ കുഴപ്പത്തിലാക്കുന്നവർ. അല്ലാമ ഉസൈമി റഹ്മത്തുള്ള പറയുന്നു, ഹിയ അന്നല്ലാഹ സുബ്ഹാനഹു വതആല ലമ്മ തഹദ്ദസ അൻഹും ബിസീഗത്തിൽ ഗൈബ വകാന അല്ലദീ ബഅദ ളമാഇരിൽ ഗൈബ അംറൻ യദുന്നു സാഹിബുഹു അന്നഹു ഖാദിറുൻ അലൈഹി ഖാതബഹു മുഖാതബത്തുൽ ഹാദിർ. ഒരു സ്ഥലത്തില്ലാത്ത ആളോട് സംസാരിക്കുന്ന ശൈലിയിൽ സംസാരിക്കുമ്പോൾ അവർക്ക് അള്ളാഹുവിനെതിരിൽ പലതും ചെയ്യാൻ സാധിക്കുമെന്നാണ് അവർ ധരിച്ചു വച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ശൈലി മാറ്റി. എന്നിട്ട് നിങ്ങൾ എന്ന പ്രയോഗം ഇന്നക്കും എന്ന പ്രയോഗത്തിലേക്ക് മാറ്റി. ഇത് യഥാർത്ഥത്തിൽ ഒരു തരത്തിലും ഒരു ഉപദ്രവം അവർക്ക് ഏൽപ്പിക്കാൻ കഴിയില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തലുമാകുന്നു. ഫൽ കുഫാറു യുഹാഫിലൂന, കാഫിറുകൾ അവർ ശ്രമിച്ചിരുന്നു. ഫതനന്നാസ് അൻ ദീനിഹിം ബികുല്ലി വസീലത്തിൻ, എല്ലാവിധേനയും ആളുകളെ അവരുടെ മതത്തിൻ്റെ കാര്യത്തിൽ തെറ്റിക്കാൻ, ഫിത്നയിലാക്കാൻ, തടയുവാൻ, ആ ശ്രമത്തിൽ നിന്നുള്ള പിന്തിരിപ്പിക്കലാണ് ഈ പദത്തിൽ, ഈ ശൈലി മാറ്റത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. ഫഇന്നക്കും അയ്യുഹൽ മുശ്രിക്കൂൻ വമാ തഅബുദൂൻ മിനൽ അസ്നാമി, നിങ്ങളും നിങ്ങളുടെ ആരാധ്യന്മാരും എന്ന പ്രയോഗത്തിൽ വമ എന്ന പദം യഥാർത്ഥത്തിൽ ഗൈറു ആഖിലിനാണ് ഉപയോഗിക്കാറുള്ളത്, ബുദ്ധിയില്ലാത്തവർക്ക്. എന്തിനാണ് അള്ളാഹു ഇവിടെ നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ ആരാധിക്കുന്ന അവയും എന്ന് പറയാൻ കാരണം? അവിടെ കൂടുതൽ മുശ്രിക്കുകളും ബുദ്ധിയില്ലാത്ത വസ്തുക്കളെ ആരാധിക്കുന്നവരാകുന്നു എന്നതാണ് ഒരു കാരണം. മറ്റൊന്ന്, ഇത് മാ എന്നത് മാ അൽ മസ്ദരിയ മസ്ദറിനു വേണ്ടി പ്രയോഗിച്ചതാണെന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. അപ്പോൾ വയഹ്തമിലു അൻ തകൂന ഫഇന്നക്കും വഇബാദതുക്കും, അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ആരാധനയും മാ അൻതും ഫാതിനീന അലൈഹി അഹദ, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന ആ ആരാധനയും ഒന്നും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയാൻ അതുകൊണ്ട് സാധ്യമാവുകയില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നു. 163-ാമത്തെ വചനം, ഇല്ലാ മൻ ഹുവ സാലിൽ ജഹീം, ഇല്ലാ മൻ യാതൊരുവനല്ലാതെ, ഹുവ അവൻ, സാലിൽ ജഹീം ജ്വലിക്കുന്ന നരകത്തിൽ കടന്നെരിയുന്നവനാണ്. ഇല്ലാമൻ യാതൊരുവനല്ലാതെ, ഹുവ അവൻ, സ്വാലിൽ ജഹീം ജ്വലിക്കുന്ന നരകത്തിൽ കടന്നെരിയുന്നവനാണ്. ഇമാം ഇബ്ൻ ഖസീർ റഹ്മഹുള്ള പറയുന്നു, യഖൂലു തആല മുഖാത്തിബൻ ലിൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു, ഫഇന്നക്കും വമാ തഅബുദൂന മാ അൻതും അലൈഹി ബിഫാതിനീൻ, നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്നവയും നിങ്ങൾ ഫിത്നയിലാക്കുന്നവരല്ല. ഇല്ലാ മൻ ഹുവ സാലിൽ ജഹീം, ജ്വലിക്കുന്ന നരകത്തിൽ കടന്നെരിയുന്നവനല്ലാതെ. ഐ മാ യുൻഖാദു ലിമഖാലിക്കും വമാ അൻതും അലൈഹി മിനൽ ദലാലത്തി വൽ ഇബാദത്തിൽ ബാത്തില, നിങ്ങളെ അനുധാവനം ചെയ്യുന്നവരല്ലാതെ നിങ്ങൾക്കൊരാൾക്കും തന്നെ നിങ്ങളുടെ ആരാധന കൊണ്ടോ വഴിപിഴവ് കൊണ്ടോ, മൻ ഹുവ അദല്ല മിൻകും, അതേപോലെ തന്നെ നിങ്ങളെക്കാൾ വഴിപിഴച്ചവർക്കുമല്ലാതെ ഈ പറയപ്പെടുന്ന ആരോപണം സ്വീകരിക്കാൻ സാധിക്കുകയില്ല, അതേപോലെ തന്നെ വഴിപിഴക്കുകയും ഇല്ല. എന്നാൽ നിങ്ങളാകട്ടെ നരകത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅ്റാഫിലെ 179-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്. ലാ യഫ്ഖഹൂന ബിഹാ, അവർ അതുകൊണ്ടവർ ഗ്രഹിക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട് പക്ഷേ അവർ കാര്യങ്ങളെ നോക്കിക്കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കാതുകളുണ്ട് അവർ കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ല. ഉലാഇക കൽ അൻആം, അവർ കന്നുകാലികളെപ്പോലെയാകുന്നു. ബൽ അല്ല, ഹും അദൽ, അവയേക്കാൾ അധമന്മാരാകുന്നു. ഉലാഇക ഹുമുൽ ഗാഫിരൂൻ, അവർ തന്നെയാകുന്നു അശ്രദ്ധന്മാർ. ഫഹാദ ദർബു മിനന്നാസി ഹുവല്ലദി യുൻഖാദു ലിദീനി ശിർക്കി വൽ കുഫ്രി വദ്ദലാല, ഈ പറയപ്പെട്ട കണ്ണും കാതും ബുദ്ധിശക്തിയുമൊന്നും അത് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താത്ത ആളുകൾ അവർ മാത്രമായിരിക്കും. അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന, അള്ളാഹുവിൽ അവിശ്വസിക്കുന്ന, അതേപോലെ തന്നെ മാർഗഭ്രംശം സ്വീകരിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുക. സൂറത്തു ദാരിയാത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഐ ഇന്നമാ യസ്ലു ബിഹി മൻ ഹുവ മഅഫൂഖുൻ വ മുബ്തിലുൻ, ഈ മാർഗത്തിലേക്ക് എത്തിപ്പെടുക, അസത്യം അത് ആദർശമായി സ്വീകരിക്കുക, അള്ളാഹുവിൻ്റെ പേരിൽ ദുരാരോപണങ്ങൾ ഉന്നയിക്കുക, അതുവഴി അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരായി മാറുക. അത് ഇത്തരത്തിൽ കണ്ണും കാതും ബുദ്ധിശക്തിയും പണയപ്പെടുത്തിയവർ മാത്രമായിരിക്കും. സുമ്മക്കാല തബാറക വത്തആല മുനസ്സിഹൻ ലിൽ മലായിക, പിന്നെ തൊട്ടടുത്ത വചനത്തിൽ അള്ളാഹു അവൻ്റെ സൃഷ്ടികളായ മലക്കുകളെ പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, മിമ്മാ നസബു ഇലൈഹിം മിനൽ കുഫ്രി ബിഹിം വൽ കദിബി അലൈഹിം അന്നഹും ബനാത്തുല്ലാഹ്, അവരിൽ അവിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് അവരെന്ന് പറയുന്ന ആ ആളുകളിൽ നിന്ന് ആ മലായിക്കത്തുകളെ പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ട് അവരെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള വചനങ്ങളാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്. അല്ലാമ സഅദി റഹ്മല്ലാ പറയുന്നു, ഇല്ലാ മൻ ഖദ്ദറല്ലാഹു അസ്സ വജല്ല അലൈഹി അൻ യുസ്രിയൽ ജഹീം ലികുഫ്രിഹി വളുൽമിഹി, എന്നാൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഈ ദുരാരോപണങ്ങൾ പറയുക, അതുവഴി വഴിപിഴച്ചു പോവുക, അത് അള്ളാഹു തീരുമാനിച്ച ആളുകൾ മാത്രമായിരിക്കും. അതാകട്ടെ അവരുടെ അവിശ്വാസം കൊണ്ടും അക്രമപരമായ പ്രവർത്തനം കൊണ്ടുമായിരിക്കും. ഇമാം തബരി റഹ്മല്ലാ പറയുന്നു, ഇല്ല അഹദൻ സബഖ ഫീ ഇൽമി അന്നഹു സാലിൽ ജഹീം, എന്നാൽ അവർ നരകാവകാശികളാണെന്ന് ആരെക്കുറിച്ച് അള്ളാഹുവിൻ്റെ അറിവ് മുൻകടന്നിട്ടുണ്ടോ, അവൻ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടോ, ആ ആളുകളൊഴികെ മറ്റാരും തന്നെ വഴിപിഴച്ചു പോവുകയില്ല എന്നതാണ്. ഈ വചനങ്ങളിൽ നിന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന, പാഠമുൾക്കൊള്ളേണ്ട കാര്യം, അള്ളാഹുവിനെക്കുറിച്ചോ അതല്ലെങ്കിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചോ ഊഹാപോഹങ്ങൾ വെച്ച് പുലർത്തുകയും അള്ളാഹുവോ അള്ളാഹുവിൻ്റെ റസൂലോ പഠിപ്പിക്കാത്ത രീതിയിൽ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്താൽ അത് നരകത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ, നരകത്തിൽ അകപ്പെടാൻ കാരണമായി തീരും എന്നതാണ്. അള്ളാഹു തന്ന കണ്ണും അള്ളാഹു തന്ന ബുദ്ധിശക്തിയും അള്ളാഹു കനിഞ്ഞരുളിയ കാതും എന്നു വേണ്ട ഏത് അവയവങ്ങളും അത് യഥാവിധി ഉപയോഗപ്പെടുത്തിയാൽ, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നേർമാർഗം പ്രാപിക്കാൻ സാധിക്കുമെന്നതും ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന, സത്യ ആദർശം നെഞ്ചേറ്റിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
0: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാഫാത്തിലെ 161 മുതൽ 163 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന്, ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
3: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി
4: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: إلهي واسع الكرم
4: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27 അധ്യായം സൂറത്തു നംലിലെ 25 വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
6: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജു

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പീസ് ഖുർആൻ റേഡിയോ ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 553-ാമത്തെ പേജിലേക്ക്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിലെ 553-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നമുക്കെല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്, പാളിച്ചകൾ സംഭവിക്കാറുണ്ട്, തെറ്റുകൾ വരാറുണ്ട്. കൃത്യമായ നിയമങ്ങളോ തജ്വീദോ ഇല്ലാതെ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ പാരായണം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചേക്കാം. അതിന് പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ വരാവുന്ന തെറ്റുകളെക്കുറിച്ചുള്ള പഠനമാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ നാം കേൾക്കുക. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 122, 123, 124 വചനങ്ങൾ, അവയിലെ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളെയും അബദ്ധങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിദ് അബ്ദു ശുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 122, 123, 124 ആയത്തുകളാണ് ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കുന്നത്.

യാ ബനീ ഇസ്രായീല. ഇവിടെ യാ ബനീ എന്ന മദ്ദ് മദ്ദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്, മദ്ദിൻ്റെ അക്ഷരമായ യാ ബനീ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ, അതാണ് മുൻഫസിൽ. പിന്നെയോ ഇസ്രായീല മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ, മദ്ദ് മുത്തസിൽ വാജിബാണ്. അപ്പോൾ യാ ബനീ ഇസ്രായീല ഇങ്ങനെ നീട്ടണം. പിന്നെ ഉദ്കുറു നിഅമത്ത്, ഇവിടെ ഇസ്രായീലദ്കുറു കൂട്ടി ഓതുമ്പോൾ ഇസ്രായീലദ്കുറു. അപ്പോൾ ഉദ്കുറു നിഅമതിയല്ലതീ, നിഅമതിയല്ലതീ യാഇന് ഫതഹാണ്, നിഅമതിയ നിഅമതിയല്ലതീ, നിഅമതിയല്ലതീ എന്നല്ല ഓതേണ്ടത്, നിഅമതിയല്ലതീ അല്ലതീ അൻഅംതു. മദ് മുൻഫസിൽ, മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. അൻഅംതു, അൻഅംതു എന്ന് പറയരുത്, സൂറത്തുൽ ഫാത്തിഹയിൽ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൻഅംതു അൻഅംതു, ഐന് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ അൻഅംതു അലൈക്കും വഅന്നീ, നൂൻ ശദ്ദ് മണിക്കണം. ഫദ്ദൽതുകും, ഫല്ലൽതുകും അല്ല ഫദ്ദ, ബോധുച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം വരേണ്ടത്. അത് ഇസ്തിഇലാഇൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരവുമാണ്. ഫദ്ദ ഫദ്ദൽതുകും ഫദ്ദൽതുകും അലൽ ആലമീൻ, ആയിനിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗം ശ്രദ്ധിക്കണം. അടുത്ത ആയത്തിൽ വത്തഖൂ യൗമൻ, വത്തഖൂ വത്തഖൂ അല്ല വത്തഖൂ, വത്തഖൂ തഅ്ൻ്റെ ആ ഉച്ചരിക്കുന്ന രൂപം ശ്രദ്ധിക്കുക, ഖാഫിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക. വത്തഖൂ യൗമൻ ല, തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. യൗമൻ ല യൗമൻ ല തജ്സി, ജീവനെ ഖൽഖല ചെയ്യണം. തജ്സി നഫ്സുൻ അൻ നഫ്സിൻ അൻ നഫ്സിൻ, സാക്കിന നൂന് ശേഷം നൂന്, ഇത് ഗാം ബിഗുന്ന നൂനിൻ്റെ അടുത്ത നൂനിലേക്ക് ഇത് ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൻ നഫ്സിൻ അൻ നഫ്സിൻ ഷൈഅ, തൻവീന് ശേഷം ഷീന് ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. നഫ്സിൻ ഷ ഷൈഅ വല ഇത് ഗാം ബിഗുന്ന, തൻവീന് ശേഷം വ, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഇത് ഗാം ബിഗുന്ന ഷൈഅ വല. ولا يقبل منها عدل ولا عدل دالن سكون قلقله ചെയ്യണം, ശരിക്കും കേൾക്കണം. عدل ولا മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഇദ്ഗാം ബിഗുന്ന. عدل ولا تنفعها تنفعها നൂൻ സാക്കിനക്ക് ശേഷം ഫ ഇഖ്ഫാം ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. تنفعها عين ഹ മഖ്റജുകൾ ശ്രദ്ധിക്കുക, ഐന് തൊണ്ടയുടെ മധ്യഭാഗം, ഹ തൊണ്ടയുടെ താഴെ ഭാഗം. തൻഫഉഹ ശഫാഅതു വല ഇവിടെയും ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ശഫാഅതു വല വലഹും യുൻസ യുൻസ, സാക്കിനാനൂന് ശേഷം സ്വാദ് ഇഖ്ഫാം ബിഗുന്ന, പക്ഷേ സ്വാദാണ് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഖുന്നയും സ്വരഭാരത്തിലായിരിക്കണം. യുൻസറൂൻ. അടുത്തായത് വ ഇദിബ്തല, ഈ പദപ്രയോഗം ശ്രദ്ധിക്കണം. വ ഇദിബ്തല ബാഇന് സുക്കൂന്, ദാലിന് കസർ, വ ഇദി ദാലിന് കസർ, പിന്നെ സുക്കൂനാണ് ബാഇന് സുക്കൂന്. വ ഇദിബ്തല വ ഇദിബ്തല വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പറയണം. വ ഇദിബ്തല ഇബ്രാഹീമ, മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. റബ്ബുഹു ബികലിമാതിൻ ഫ, തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഫഅതമ്മഹുൻ,
മീമിന് ഷദ്ദ് മണിക്കണം, നൂന് ഷദ്ദ് മണിക്കണം, അവിടെ വഖഫ് ചെയ്യുകയാണ്. അപ്പോൾ ഫഅതമ്മഹു ഇങ്ങനെയാണ് മണിച്ചുകൊണ്ട് നിർത്തണം, എന്നാൽ ഫഅതമ്മഹു ഇങ്ങനെ നിർത്തുകയും ചെയ്യരുത്. ഫഅതമ്മഹു قال إني جاعلك للناس للناس نون مشدد غنة نون شدد منيكن إماما രണ്ട് ഹർക്കത്തിന്റെ ഖദർ നിർത്താം. إماما قال ومن ذريتي ساكنة نون ശേഷം ذال إخفاء بغنة അവ്യക്തമാക്കി മണിക്കണം. ومن ذريتي ഇനി ذريتي راء شدد ഉണ്ട്, എന്നാലും ദുർറിയത്തി പറയരുത്, തർക്കീഖ് ചെയ്യണം, നേർപ്പിക്കണം. ദുർറിയത്തി, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, ദുർറിയത്തല്ല, ദുർറിയത്തി. ഖാല ലാ യനാലു അഹ്ദി അഹ്ദി ഖാല ലാ യനാലു അഹ്ദി ളാലിമീൻ ളാലിമീൻ അല്ല വ അഹ്ദി ളാലിമീൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: بارك الله فيكم جميعا، السلام عليكم ورحمة الله وبركاته.
1: جزاكم الله خيرا. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ശ്രദ്ധിച്ചത്, അത്തഹ്സീൻ വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് വിശദമായ സംസാരം. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 122 മുതൽ 124 വരെ വചനങ്ങൾ കൃത്യമായ പാരായണ നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്ത് സുമർ 69 മുതൽ 75 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ലോകപ്രശസ്തരായ ഖാരിയുകളുടെ ശബ്ദത്തിൽ പരിശുദ്ധ ഖുർആൻ ജുസ് അടിസ്ഥാനമാക്കി ശ്രോതാക്കളെ പഠിക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ ഖതമുൽ ഖുർആൻ. ഇന്ന് ജുസ് 18 പാരായണം. ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.

0: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് പാരായണ പഠനം. വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന രൂപത്തിലോ മറ്റുള്ള പുസ്തകങ്ങളോട് സമീപിക്കുന്ന രൂപത്തിലോ അല്ല നാം സമീപിക്കേണ്ടത്. നിയമങ്ങളും നിർദ്ദേശങ്ങളും ഏറെ പഠിപ്പിക്കപ്പെട്ട, പാരായണത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ് ഖുർആൻ പാരായണ പഠനത്തിലൂടെ നാം കേൾക്കുന്നത്. അവതരണം ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മാഇൻ, അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഹാഖ ഒമ്പതാമത്തെ ആയത്ത് മുതലാണ് ഇനി നമുക്ക് ഓതാനുള്ളത്. അതിൻ്റെ നിയമങ്ങൾ നോക്കാം. വജാ ഫിർഔൻ, ജാ മദ് മുത്തസിൽ, നന്നായിട്ട് മണിക്കണം. പിന്നെ വമൻ ഖബലഹു ഇഖ്ഫ ആണ്, നന്നായിട്ട് മണിക്കുക. വമൻ ഖബലഹു വൽ മുത്തഫിഖാത്തു ബിൽ ഖാതിയ فَعَصَوْا رَسُولَ رَبِّهِمْ فَأَخَذَهُمْ أَخْذَةَ الرَّابِيَةَ فَأَخَذَهُمْ أَخْذَةً أَخْذَةً تنوين شاشم را إدغام بلاغنا أَخْذَةَ الرَّابِيَةَ
2: أَخْذَةَ الرَّابِيَةَ
1: إِنَّا لَمَّا طَغَى الْمَاءُ حَمَلْنَاكُمْ فِي الْجَارِيَةَ هلو തഗൽമാ മദ് മുത്തസിൽ, നന്നായിട്ട് നീട്ടാം, അറിയാലോ.
2: തഗൽമാ
1: ഹമൽനാക്കും ഫിൽ ജാരിയ ലിനജഅലഹാലക്കും തദ്ക്കിറതൗ വ തഅയഹ മദ് മുൻഫസില് ഉദ്നു വ أذن واعية فإذا نفخ في الصور نفخة واحدة تنوين جشم واو إدغام بغنة وحملت الأرض والجبال فدكتا دكة واحدة فيومئذ وقعت الواقعة وانشقت السماء فهي يومئذ واهية والملك على أرجائها مد متصل اللون نتا مت على أرجائها منفصل ويحمل عرش ربك فوقهم يومئذ ثمانية يومئذ تعرضون تنوين ششمتا إخفاء النايت منك يومئذ تعرضون لا تخفى منكم خافية مقود يومك وجاء فرعون ومن قبله والمؤتفكات بالخاطئ

ആ അവിടെ രണ്ട് മദ്ദുണ്ട്. ഒന്ന് അലാ അർജായിഹ, ആ മദ് മുംഫസിലാണ്, രണ്ട് കലിമത്തിലുള്ളതാണ്, രണ്ട് വാക്കുകളാണ്, കണ്ടില്ലേ? അലാ ഒന്നും അർജായിഹിം. പിന്നെ അർജായിഹ അത് ഒറ്റ കലിമത്താണ്, അത് മദ് മുത്തസിലാണ്, അത് നിർബന്ധമായിട്ട് നീട്ടണം. മനസ്സിലായി? എല്ലാ രണ്ട് മദ്ദിലുള്ള വ്യത്യാസം അതാണ്. മറ്റേത് നിർബന്ധമില്ലെങ്കിലും നമ്മൾ നിർബന്ധം ഇല്ലെങ്കിലും മുംഫസിലും നമ്മൾ നീട്ടി തന്നെയാണ് ഓതുന്നത്. ഒന്നുകൂടിയും വൽമ

0: منكم
1: لا تخفى منكم
0: من هناك لا
1: لا تخفى منكم خافية.
0: അപ്പൊ 17 ആയത്ത് തീർന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ നോക്കാം ഇൻഷാല്ലാ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെക്കുറിച്ച് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
3: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ സൂറത്തുൻ നിസ 24 മുതൽ 144 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അശ്ശേഖ് മുഹമ്മദ് അൽ അബ്ദുള്ള.